നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസം കൊണ്ടാകാം അങ്ങനെ പറയുന്നത്, അതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൗഭാഗ്യം, ഭാഗ്യം എന്നൊക്കെ പറയുന്നതിനെ നാം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി മാത്രം അങ്ങ് താരതമ്യം ചെയ്ത് കളയരുത്. ഞാനൊരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹത്തിന് ശ്വസിക്കുന്നതിന് ഒരു ദിവസം 650 രൂപയുടെയും 700 രൂപയുടെയും ഒക്കെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വേണം. അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ തകരാറ് മൂലം അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിച്ച് റീടൈൻ ചെയ്യാനാവില്ല, നിലനിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ 700 രൂപയുടെ സിലിണ്ടറിലാണ് അദ്ദേഹം ഒരു ദിവസം ശ്വസിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവിന്റെ വില, അത് ശ്വസിക്കുന്ന പ്രക്രിയയുടെ അമൂല്യത, ഇതൊന്നും സത്യത്തിൽ നാം തിരിച്ചറിയുന്നില്ല. നാം ഓർത്തിരിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളും വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണവും നമ്മുടെ തലയ്ക്ക് മേലെ ഒരു കൂരയും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. വെറും ഭാഗ്യവാന്മാരല്ല, മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിരാശകളൊക്കെ ദൂരേക്കെറിഞ്ഞ് ആശയും പ്രതീക്ഷയും ജീവിതത്തിൽ നിലനിർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സന്തോഷമായി ജീവിക്കുക. അവിടെയാണ് ഉത്തരം, അവിടെ മാത്രമാണ് ഉത്തരം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

മന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഭീകരവാദം, അതിർത്തി കടന്ന സംഘടിത കുറ്റകൃത്യങ്ങൾ, ലഹരിമരുന്ന്, തീവ്രവാദ ആശയങ്ങളിലേക്ക് ആകൃഷ്ടരാകൽ, മനുഷ്യക്കടത്ത്, അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, സൈബർ ഭീഷണികൾ തുടങ്ങിയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. പൊതുവായ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ കൂട്ടായ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് യോഗമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും INDA നേതാക്കളും സമർപ്പിച്ച റിട്ട് ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ഹർജിയിൽ

0: രാഹുൽഗാന്ധിയടക്കം ഹർജികൾ സമർപ്പിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ, കമ്മീഷണർമാരായ സുഖ്വീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് എതിർകക്ഷികൾ. ക്രമക്കേടുകൾ ആരോപിച്ച് INDA നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്നലെ സുപ്രീംകോടതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുപ്രീംകോടതിയെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനുമാണ് ജനക്കൂട്ടവുമായി രാഹുൽഗാന്ധി കോടതിക്കെതിരെ സമരം ചെയ്യുന്നതെന്ന് BJP നേതാവ് സുധാൻഷു ത്രിവേദി ആരോപിച്ചു. സംഭവം അപമാനകരവും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും എന്ന് ആരോപിച്ച അദ്ദേഹം രാഹുൽഗാന്ധി രാജ്യത്തെ കുഴപ്പങ്ങളിലേക്ക് നയിക്കുകയാണെന്നും ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. അർബുദ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി ചില്ലറ വിൽപ്പന വിലയുടെ 30% പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചതായി കേന്ദ്ര ഗവൺമെന്റ് സുപ്രീംകോടതിയെ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിനു മുമ്പാകെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് കയർ മേഖലയുമായി ബന്ധപ്പെട്ട് വിളിച്ചുചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വനിതാ സംരംഭകർക്ക് കയർ മേഖലയിൽ തൊഴിൽ കണ്ടെത്തലും വിപണനം ശക്തമാക്കലുമാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങണമെന്നും രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യം. ഇതിന് ആക്ഷൻ പ്ലാൻ സമർപ്പിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. തപാൽ വകുപ്പ് ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ദിനമായി ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ത്യ പോസ്റ്റിന്റെ വിവിധ സാമ്പത്തിക പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികളും ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്ന അവബോധ പ്രവർത്തനങ്ങൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: സ്വാശ്രയ സംഘാംഗങ്ങൾക്കായി നിരവധി സാമ്പത്തിക സാക്ഷരതാ പദ്ധതികൾ സംഘടിപ്പിച്ചു വരുന്നതായി തപാൽ വകുപ്പ് അധികൃതർ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ കേരള സർക്കിളിൽ 3,95,000 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും പിന്തുണയോടെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസിലൂടെ ഗ്രാമങ്ങളിൽ 100% ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് കേരള പോസ്റ്റൽ സർക്കിൾ എന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. SHG അംഗങ്ങളെ തപാൽ ഇൻഷുറൻസ് പദ്ധതികൾ വിതരണം ചെയ്യാനുള്ള ഡയറക്ട് ഏജന്റുമാരാക്കി മാറ്റിയിട്ടുമുണ്ട്.
0: ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുകയും സ്പോർട്സ് കൌൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റുമായ GV രാജയുടെ ജന്മദിനമാണ് October 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. കായിക ദിനത്തിന്റെ ഭാഗമായി മലപ്പുറത്ത് ഇന്ന് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് കോട്ടപ്പടി ഫുട്ബോൾ ഗ്രൌണ്ടിൽ കേരള പോലീസ് ടീമും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സീനിയർ ടീമും തമ്മിലാണ് മത്സരം. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ മുഖ്യാതിഥിയാകും. സംസ്ഥാന കായിക ദിനാചരണത്തോടനുബന്ധിച്ച് കാസർകോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വിളംബര ജാഥ ജില്ലാ കലക്ടർ ശ്രീധന്യാ സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കായിക സംസ്കാരവും മികച്ച കായിക താരങ്ങളെയും വളർത്തിയെടുക്കാൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഉണ്ടാവണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗോഹട്ടിയിൽ ISL ഫുട്ബോളിൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ജയം. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത കമാൻഡർ മുഹമ്മദ് ഫൈസാൻ ഉൾപ്പെട്ട ഭീകര സംഘം കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനെതിരെ പിണറായി വിജയൻ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിച്ചത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യം. സുപ്രീംകോടതിയുടെ പരിഗണനാ വിഷയമായ SIR കാര്യത്തിൽ നിയമസഭയിൽ UDFും LDFും ചേർന്ന് പ്രമേയം പാസാക്കിയതിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൽ SIR നേതൃത്വം നൽകിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടന കാലത്ത് സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് ജില്ലാ കലക്ടർ A നിസാമുദ്ദീൻ ഉത്തരവിട്ടു. സുരക്ഷയ്ക്കും ഔദ്യോഗിക

0: കാര്യങ്ങൾക്കും മുൻകൂർ അനുമതി വാങ്ങി നടത്തുന്ന ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും തടസ്സമുണ്ടാകില്ല. രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വർണ്ണവെളിച്ചം വിതറി നഗരവീഥികൾ ദീപപ്രഭയിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനത്ത് ഒരുക്കിയ പ്രത്യേക പവലിയൻ അടുത്ത 10 നാൾ കലയുടെ കേളീരംഗമായി മാറും. കണ്ണൂർ ദസറയുടെ ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര നിർവഹിച്ചു. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എം എൽ എ ഭദ്രദീപം തെളിയിച്ചു. വ്യാപാര ഉത്സവം, വൈദ്യുതി ദീപാലങ്കാരങ്ങൾ, ട്രേഡ് ഫെയറുകൾ എന്നിവയെല്ലാം കണ്ണൂർ ദസറയ്ക്ക് ചാരുത പകരുന്നു. മൈസൂർ ദസറയുടെ സാംസ്കാരിക പ്രൌഢിയും കണ്ണൂരിന്റെ തനത് കലാരൂപങ്ങളെയും സമന്വയിപ്പിച്ചാണ് കണ്ണൂർ ദസറ വിഭാവനം ചെയ്തത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്ന സന്ദേശവുമായാണ് ഇത്തവണ ദസറ ആഘോഷങ്ങൾ നടക്കുന്നത്. സമാപന ദിവസമായ 21 മെഗാ ഡ്രോൺ ഷോ ഉണ്ടാവും. സഞ്ചാരികൾക്ക് നഗരം ചുറ്റി സഞ്ചരിക്കാൻ ഇത്തവണ ഡബിൾ ഡെക്കർ ബസ്സും ഒരുക്കിയിട്ടുണ്ട്.
0: കോഴിക്കോട് കൊയിലാണ്ടി അകലാപ്പുഴയിൽ ബോട്ടിംഗിനെത്തിയ സംഘത്തോടൊപ്പമുണ്ടായിരുന്ന 5 വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു. ഓമശ്ശേരി നടമ്മൽപോയിൽ മുഹമ്മദ് ഐസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. ആരാധനാലയങ്ങൾ സമൂഹത്തിൽ ആത്മീയ പ്രകാശം പരത്തി ജനങ്ങളിൽ സാഹോദര്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്ന് ഇസ്ലാം മത പണ്ഡിതൻ സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് നിർമ്മിച്ച മുഹീദ്ദീൻ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗവർണർമാരെ നിയമിച്ചു. ഓംപ്രകാശ് മാത്തൂർ കേരളത്തിന്റെ പുതിയ ഗവർണർ. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ചോദ്യം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. കയർ ഉൽപ്പന്ന ഉൽപാദന വിതരണ മേഖലകളിൽ പുതിയ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് സംസ്ഥാന കായിക ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7

10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരയിൽ. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറേ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശ് പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴ്ന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ, അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിന്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിന്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരുകാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിന്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് ഒക്ടോബർ 13. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പാളിച്ചകളൊക്കെ പറ്റത്തില്ലേ? അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തോൽവികളോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ആ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ പാളിച്ചകൾ പറ്റാത്ത മനുഷ്യരില്ല, ജീവിതമാണ്. പാളിച്ചകൾ പറ്റിയിട്ടുണ്ടാകും, പാളിച്ചകൾ കുറച്ച് അധികം പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിയ പാളിച്ചകൾ കാര്യങ്ങൾ ഏതാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായങ്ങൾ പറയേണ്ട നമ്പർ 954-4700-0902. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ശരി കേട്ടാം, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ജീവിതത്തിൽ വന്നു പോയ പാളിച്ചകൾ, തിരുത്താനാകാത്ത തെറ്റുകളും പഠിച്ച പാഠങ്ങളും എങ്ങനെയുണ്ട്? നല്ല ടോപ്പിക് അല്ലേ? കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, അതായത് നമ്മൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, എല്ലാ മനുഷ്യർക്കും പാളിച്ചകൾ പറ്റും. അതേപോലെ തന്നെ പറ്റിയ ഒരു തെറ്റ്, അത് പിന്നെ തിരുത്താനാകാതെ പോയി അതിനകത്ത് നമ്മൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കേൾക്കുന്നവർക്ക് നമ്മുടെ സ്വന്തം ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറയാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില പാളിച്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ചിലത് നമ്മളുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, ചിലത് മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ചത് കൊണ്ട്. ചില സമയത്ത് നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരുത്താനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ടാകും. ചിലരോട് പറയേണ്ടിയിരുന്ന വാക്കുകൾ പറയാതെ പോയിട്ടുണ്ടാകും. ചേർത്ത് പിടിക്കേണ്ട ചിലരെ അകറ്റി നിർത്തിയിട്ടുണ്ടാകും. കൂടെ നിൽക്കേണ്ട സമയത്ത് ചിലരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അതുപോലെ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയ ചിലർ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നമ്മളെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം. പക്ഷേ ജീവിതത്തിലെ എല്ലാ പാളിച്ചകളും തെറ്റുകളും നമ്മുടെ മാത്രം തെറ്റുകളല്ല, അല്ലേ? ചിലപ്പോൾ സാഹചര്യങ്ങളായിരിക്കും നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത്. ചിലപ്പോൾ അനുഭവിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അനുഭവക്കുറവായിരിക്കാം. ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ മറന്നുപോയിട്ടുണ്ടാകാം. പഴയ കാര്യങ്ങൾ ഓർത്ത് ഇന്ന് നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ, അതിനകത്തൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, അന്ന് നമ്മളെടുത്ത തീരുമാനം അന്നത്തെ അറിവും സാഹചര്യങ്ങളും വെച്ചായിരിക്കാം. ഇന്ന് നമുക്ക് കൂടുതൽ തിരിച്ചറിവുണ്ടല്ലേ, അതുകൊണ്ട് ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഇന്ന് തെറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ മാറ്റാൻ ഒന്നോ, അല്ലെങ്കിൽ പോയി ചെന്ന് മാറ്റാനായിട്ടൊന്നും നമുക്ക് കഴിയത്തൊന്നുമില്ല. നഷ്ടപ്പെട്ട ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാനും നമുക്ക് കഴിയത്തില്ല. പക്ഷേ ആ അനുഭവങ്ങൾ നമ്മളെ എങ്ങനെയുള്ള മനുഷ്യരാക്കണമെന്ന് തീരുമാനിച്ചാൽ അത് നമുക്ക് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ചില പാളിച്ചകൾ നമ്മളെ ക്ഷമിക്കാനും അല്ലെങ്കിൽ സഹിക്കാനും ഒക്കെ പഠിപ്പിക്കും. ചിലത് ആരെ വിശ്വസിപ്പിക്കണമെന്ന് പഠിപ്പിക്കും. അല്ലെങ്കിൽ ചിലത് സന്തോഷത്തിനും, ചിലത് അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനും നമുക്ക് വില കൊടുക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും. ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മൾ വരുത്തിയ ഏറ്റവും വലിയൊരു പാളിച്ച മറ്റുള്ളവരെ വിശ്വസിച്ചതോ സ്നേഹിച്ചതോ ആയിരിക്കത്തില്ല. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ നമ്മളിങ്ങനെ അവഗണിച്ചു പോയതായിരിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഓർത്ത് നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മാത്രം നമ്മൾ ചെയ്യരുത്. അതിൽ നിന്ന് നമ്മളിങ്ങനെ കരകയറി, നമുക്ക് അതിൽ നിന്ന് നമ്മൾ നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ കണ്ടെത്തി അതിനെ നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്ത് ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അങ്ങനെ നമ്മൾ പോകണം. അങ്ങനെ പോകുമ്പോഴത്തേക്ക് കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ടും, അല്ലെങ്കിൽ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടും തോന്നും. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും പഠിച്ചിട്ടല്ലല്ലോ നമ്മളിങ്ങോട്ടേക്ക് വരുന്നത്. മനുഷ്യനാണ്, അതുകൊണ്ട് തെറ്റുകൾ പറ്റും, തെറ്റുകൾ പറ്റണം. അതായിരിക്കണം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ആരും പെർഫെക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം എല്ലാ മനുഷ്യനും തെറ്റുകൾ പറ്റും, ആ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ആറ് സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓംപ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽ സിംഗ് ബിസിനെയും നിയമിച്ചു. ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, ലഹരിക്കടത്ത്, സൈബർ ഭീഷണികൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗമാണിത്. ഭീകരവാദം ഉൾപ്പെടെയുള്ള സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിലെ ബിംസ്റ്റെക് അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതിഫലനമാണ് യോഗമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ യുകെ ജോയിന്റ് ഇക്കണോമിക് ആന്റ് ട്രേഡ് കമ്മിറ്റിയുടെ 16-ാമത് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ ജെറ്റ്കോ ബിസിനസ് പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ യുകെ സാമ്പത്തിക സഹകരണം ശക്തമാകുന്നതിലൂടെ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകാനാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കർഷകർ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
2: जब आजादी के 100 वर्ष पूरा करेगा 2047 में 2047 में तब भारत की स्थिति क्या होगी ये तय करने में हमारी खेती हमारे किसानों की बहुत बड़ी भूमिका है. ये समय भारत की कृषि को एक ऐसी दिशा देने का है नए अवसरों का भरपूर लाभ उठा सके.
1: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിൽ നിന്ന് 2026 കേരളം മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ അവതരിപ്പിക്കും. ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപവും സഭ പരിഗണിക്കും. കാര്യോപദേശക സമിതിയുടെ 3-ാമത്തെ റിപ്പോർട്ട് മുഖ്യമന്ത്രി സഭയിൽ സമർപ്പിക്കും. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ ഇന്നലെ സഭ പാസാക്കിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകാൻ ഗവർണർ മുഖേന അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് പാസാക്കിയത്. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതി അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ വില നിർണയത്തിൽ സമഗ്രമായ പുനഃപരിശോധന വേണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. ബില്ലിലെ വ്യവസ്ഥകൾ പരിശോധിച്ച് ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ചയിലെ അവസാന ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സമിതിക്ക് ലഭിച്ച അഭിപ്രായങ്ങൾ JPC വിശദമായി ചർച്ച ചെയ്യുമെന്ന് അധ്യക്ഷനായ BJP MP സഞ്ജയ് ജയ്സ്വാൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അപകട സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ദുരന്ത പ്രതിരോധം വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡർ ഉൾപ്പെടെ 4 ഭീകരർ കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ സ്ഫോടനത്തിലാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിച്ചുവരുന്ന സത്വാൽ നാക്കി നങ്കി ടക്രി മേഖലയിലാണ് സ്ഫോടനം നടന്നത്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലേറ്റുകൾ ഒളിപ്പിച്ചുവച്ചിരുന്ന വൻ ആയുധശേഖരവും സ്ഫോടകവസ്തുക്കളും സുരക്ഷാസേന കണ്ടെടുത്തു. വനമേഖലയിൽ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് സ്ഫോടകവസ്തുക്കൾ പിടിച്ചെടുത്തത്. പോലീസ് സൂപ്രണ്ട് മയാങ്ക് ഗുർജർ അഡീഷണൽ സൂപ്രണ്ട് രോഹിത് ഷാ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ട്രെയിനിൽ മറ്റ് യാത്രക്കാർക്ക് ശല്യമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ വന്നാൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതർ. BNSലെ വിവിധ വകുപ്പുകൾ അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് അധികൃതർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ട്രെയിനിലെ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലും സ്വകാര്യത ലംഘിക്കുന്ന രീതിയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് എതിരെയുള്ള നീക്കങ്ങൾ തുടർന്ന് വരികയാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. വീഡിയോ കാണുന്നതിനും പാട്ട് കേൾക്കുന്നതിനും ഹെഡ്ഫോൺ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുണ്ടായാൽ യാത്രക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പരാതിപ്പെടാമെന്നും ഉടൻ നടപടിയുണ്ടാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു. ആദ്യ തവണ 1000 രൂപയായിരിക്കും പിഴ. ആവർത്തിച്ചാൽ 6 മാസം വരെ തടവ് ശിക്ഷയും ലഭിക്കാം.
1: ഇന്ന് സംസ്ഥാന കായിക ദിനം. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരള കായിക ദിനാഘോഷം കേരള സ്പോർട്സ് നെറ്റ് 2026 മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളിൽ മെഡൽ നേടിയ കായിക താരങ്ങളെ ചടങ്ങിൽ ആദരിക്കും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാന്റെ നത്സുകി നിഡേറയെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ലക്ഷ്യസെന്നും മുൻ ലോക 1-ാം നമ്പർ താരം കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അഷ്മിത ചാലിഹ, ദേവിക സിഹാഗ്, ഉന്നതി ഹൂഡ എന്നിവർ നാളെ മത്സരത്തിനിറങ്ങും. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ജമ്മുകശ്മീരിൽ അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന മലനിരകളിൽ ഹിമപാതത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലൂടെയും മലനിരകളിലൂടെയും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. ഇന്ത്യയുടെയും ഇറാന്റെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിൽ ഇന്നലെ ചർച്ച നടത്തിയതായി ന്യൂഡൽഹിയിലെ ഇറാനിയൻ എംബസി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റസായിയുമായാണ് ടെലിഫോൺ സംഭാഷണം നടത്തിയത്. വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയായി. മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും കരിമ്പ് കർഷകരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും കേന്ദ്ര ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും കർഷക പ്രതിനിധി സംഘങ്ങളുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. കരിമ്പ് കർഷകർ നേരിടുന്ന വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഔദ്യോഗിക എക്സ് പേജിലൂടെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ പോസ്റ്റിട്ട വ്യക്തിയെ ചുമതലയിൽ നിന്ന് നീക്കിയതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പോസ്റ്റ് വന്നതെന്ന് KPCC പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് അപ്രന്റീസ് ട്രെയിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നാളെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിലെ അപ്രന്റീസ്ഷിപ്പ് മേള രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെച്ച് നടക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ apprenticeshipindia.gov.in പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാർബൺ വിപണികൾ, യൂറോപ്യൻ യൂണിയന്റെ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്നിവയുമായി ബന്ധപ്പെട്ട സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും യൂറോപ്യൻ കമ്മീഷനും തമ്മിൽ ധാരണയായി. ന്യൂഡൽഹിയിൽ ഊർജ്ജ മന്ത്രാലയ സെക്രട്ടറി പങ്കജ് അഗർവാളും ടാക്സേഷൻ ആന്റ് കസ്റ്റംസ് യൂണിയൻ ഡയറക്ടർ ജനറൽ ജെറാസിമോസ് തോമസും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. 6 പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓംപ്രകാശ് മാഥൂർ കേരള ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാട് ഗവർണറായും നിയമിച്ചു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെ 4 കൊല്ലപ്പെട്ടു. ഇന്ന് കേരള സംസ്ഥാന കായിക ദിനം. ദിനാഘോഷം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മ ഇന്ന് ജപ്പാൻ താരത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: പ്രിയ ശ്രോതാക്കളെ,

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി എഎം ഹോസ്പിറ്റലിൽ മുൻപ് സേവനം അനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എഎം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എഎം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: സഞ്ചരികേത്താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റായ തീരുമാനങ്ങൾ, നമ്മൾ ചിലപ്പോൾ ഒരു നിമിഷത്തെ ദേഷ്യം കൊണ്ടോ വൈകാരികത കൊണ്ടോ എടുത്ത തീരുമാനം നമ്മളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്. നമ്മൾ പറയത്തില്ലേ, ബാല്യം നന്നായാൽ കൗമാരം നന്നാവും, കൗമാരം നന്നായാൽ യൗവനം നന്നാവും, യൗവനം നന്നായാൽ വാർദ്ധക്യവും നന്നാവും എന്ന് നമ്മൾ പറയത്തില്ലേ. ആ ഒരു ഇതുപോലെ നമ്മൾ കൗമാരത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന യൗവനം പോകുന്നത്. അതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ അടുത്ത ലൈഫ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ചിലർക്ക് ഈ രണ്ട് തട്ടുകളിൽ ചിലപ്പം നന്നായിട്ട് ഒരു എന്താ പറയുക, ഒരു ചെറിയ ചെറിയ കൊട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം ജീവിതത്തിൽ. പക്ഷെ പോകെ പോകെ അവരതിനെ കറക്റ്റ് ചെയ്തിട്ട് പിന്നീട് രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. ഇതിനകത്തു നിന്നൊക്കെ രക്ഷപ്പെട്ട് അവരുടെ ലൈഫൊക്കെ നോക്കി സെറ്റിലായി നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്ത് ഇറങ്ങാനായിട്ട് വളരെയധികം പ്രയാസമായിരിക്കും. ആ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അവര് അതിൻ്റെ ആ ഒരു റിഗ്രറ്റിലായിരിക്കും ചിലപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് അതുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആ പറ്റിയ തെറ്റുകളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് മൂവ് ഓൺ ആവൊക്കെ ആവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ മോളെ, നമസ്കാരം.
0: നമസ്കാരം.
1: ഞാൻ വീട്ടിലില്ല, എന്നാലും വഴി വെച്ച് റേഡിയോ ഇതിനകത്തുണ്ട്, മൊബൈലില്. അങ്ങനെ കേട്ടതാ.
0: ആ പറഞ്ഞോളൂ അമ്മ.
1: ഇന്നത്തെ ടോപ്പിക്ക് നല്ലൊരു ടോപ്പിക്ക്. ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ വരാത്തൊരു ആദ്യം നമുക്ക് ജീവിതം മനസ്സിലാവത്തില്ല. നമ്മുടെ ലൈഫിൽ എന്ന് പറയുമ്പോ, ലൈഫ് അല്ലാതെയും ചെറുപ്പത്തിലായാലും നമുക്ക് ഒരുപാട് പരാജയങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ പരാജയങ്ങളെ എങ്ങനെ ഉയർത്തിയെടുക്ക, അങ്ങനെയും കൂടി നമ്മള്

0: മനസ്സ് ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ പരാജയങ്ങൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും ഉണ്ട്. പരാജയത്തിൽ നിന്ന് നമ്മൾ നേട്ടങ്ങൾ പഠിച്ചെടുക്കാം. ആ അത് ജീവിക്കാനുള്ള ഒരു മനസ്സ് വേണം.
1: അതെ,
0: അതായത് പരാജയം പറ്റി എന്നും പറഞ്ഞ് നമ്മൾ ആ പരാജയത്തിൽ തന്നെ എന്നും നീങ്ങി നീങ്ങി പോകരുത്.
1: അതെ അതെ,
0: എനിക്ക് ഒരുപാട് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്റെ ലൈഫിൽ വന്നപ്പോഴാണ് കൂടുതൽ പഠിച്ചത്. അതേ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ നമ്മള് തരണം ചെയ്ത് പോയി. പക്ഷെ നമ്മള് കൈവിടാതെ പറ്റിയ പരാജയം എല്ലാം നമ്മൾ ഉയർത്തി ഏകദേശം എല്ലാം നമ്മള് നമ്മുടെ കൈവശം വരുത്തി വരുത്തിയ അങ്ങനെ നമുക്കൊരു മനസ്സും ആരോഗ്യവും ഉറച്ചു നിന്ന് ചെയ്യാനുള്ള ചിന്തിച്ച് നമ്മൾ പ്രവൃത്തിയിലോട്ട് നീങ്ങാനുള്ള എല്ലാ ഒരു മനസ്സും ദൈവം തന്ന് ഒരു ഒരു പരുവം വരെയൊക്കെ പിടിച്ചെത്തിയിട്ടുണ്ട്.
1: അതായത് നമ്മള് നമുക്ക് എന്തെങ്കിലും പരാജയം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു തോട്ടുമായിട്ട് നമ്മൾ ജീവിക്കരുത്. ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമായിട്ടേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾക്ക് ആ പറ്റിയ പരാജയങ്ങളിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ പഠിച്ചുകൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് നമുക്ക് പോവുകയാണെങ്കിൽ കുറെ കൂടെ നല്ല നല്ല നല്ല എന്താ പറയാ കാര്യങ്ങൾ നമുക്ക് നമ്മളുടെ മനസ്സിന് തന്നെ തോന്നും, ആ ഞാൻ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഞാൻ ഈ രീതിയിൽ പോയി കഴിഞ്ഞാലേ എനിക്ക് ശരിയാവത്തുള്ളൂ, എനിക്ക് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം ആ പറ്റിപ്പോയ പരാജയങ്ങളെ കുറിച്ച് ഓർത്തെടുത്ത് വിഷമിച്ച് ജീവിതം ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് അതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ഏതാണോ അതിനെ ആ പറ്റിയ തെറ്റുകളെ തിരുത്തി അതിനകത്ത് നിന്ന് പഠിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറെ കൂടെ നല്ല നല്ല നല്ല കാര്യങ്ങൾ എന്താണ് ഇനി പോകെ പോകെ എന്താണ് എനിക്ക് വേണ്ടത് എന്ന് തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവും. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: നമസ്കാരം. ആ പറഞ്ഞോളൂ.
2: പിന്നെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തോൽവിയും വിജയം എല്ലാം നമ്മുടെ ജീവിതത്തിലുള്ള നമ്മളീ മാനുഷിക ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനും തോൽവിയും പരാജയമില്ല ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ചിലർക്ക് പറഞ്ഞാൽ ഹെൽത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മാനസികമായ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ചിലർക്ക് അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് കൗൺസിലിങ്ങും എല്ലാം ഉണ്ടായിട്ട് തന്നെ പെട്ടെന്ന് ആൾക്കാർ ഇറങ്ങി ആത്മഹത്യ
1: ചെയ്യുക.
2: ഇപ്പൊ എങ്കിൽ നമ്മുടെ കാലഘട്ടങ്ങൾ മാറി. പക്ഷെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അങ്ങനെ വല്ലോടും അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കേട്ടിട്ടുള്ളൂ. ആക്സിഡന്റ് മരണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ, ഇന്നത്തെ തലമുറ നല്ല കൗൺസിലിങ്ങും നല്ല പ്രാക്ടിക്കലായിട്ട് ജനറോളജി വളർന്ന് അങ്ങനെ വന്നപ്പോൾ മരണം കൂടുകയാണ്, ആൾക്കാർ മരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, വീട്ടിൽ നല്ല കെയർ, ഫുഡ്, ഭക്ഷണം എല്ലാം ഉണ്ട്. പക്ഷെ ആ പഴയ കാലഘട്ടങ്ങളിൽ നല്ല ഭക്ഷണം പോലും കിട്ടിയില്ല, വസ്ത്രം കിട്ടിയില്ല, വളരെ മാനസികമായും വളരെ വളരെ പീഡനങ്ങൾ അനുഭവിച്ച് എല്ലാവരും അതിനെയൊക്കെ താരണം ചെയ്ത് ജീവിച്ചു. പക്ഷെ ഇന്നത്തെ ഒരു ചെറിയൊരു ഇഷ്യൂസ് പോലും ആർക്കും താങ്ങാൻ വയ്യാത്ത ഇതിൽ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന
1: ടോപ്പിക്കിലേക്ക് നമ്മളുടെ ടോപ്പിക്ക് എക്സ്റ്റൻഡ് ആയി പോകുന്നുണ്ട്, ആ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം.
2: നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെയും നമ്മൾ താരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയത്തിലെത്തുന്നത്. നമ്മളെല്ലാത്തിനെയും താരണം ചെയ്തേ പറ്റൂ. നമുക്ക് ഒന്നിനെയും താരണം ചെയ്യാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മൾ എന്തോ ചെയ്യണം, എന്തോ എങ്ങനെ മുന്നോട്ട് പോകണം. പക്ഷെ ഇന്ന് കിട്ടുന്ന സന്തോഷമായിരിക്കത്തില്ല നാളെ, അല്ലെങ്കിൽ ആരെ പിന്നെയുള്ള മിനിറ്റുകൾക്ക് നമുക്ക് എന്തോ സംഭവിക്കുന്ന പോലും നമുക്ക് പറയാൻ പറ്റാത്ത ജീവിതമാണ് നമ്മുടെ. അപ്പം ഹെൽത്ത് പരമായി മാനസികപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം.
1: നമ്മള് അതെ നമുക്ക് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ആദ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പോസിബിൾ ആകും എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണ്. നമുക്ക് ജീവിത വിജയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. നമുക്ക് ആ കാര്യങ്ങൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്ന് അറിയാൻ വിളിച്ചോളൂ. 9554700942 ഇത് എന്റെ റേഡിയോ 91.2 വിൽ ഓൺ ആട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ച സുമയ. ഇത്
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗേതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റിപ്പോയായിട്ടുള്ള പാളിച്ചകൾ, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മളുടെ സ്വയം തിരിച്ചറിവും നമ്മളുടെ പരിമിതികളും നമ്മൾക്ക് മനസ്സിലാക്കണം. ചിലപ്പം ചിലരുടെ ഇപ്പം ബിസിനസ് ഒരൈഡിയ ആയിക്കോട്ടെ, ഒരാളൊരു ബിസിനസ് തുടങ്ങാനായിട്ടിരിക്കുകയാണ്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളെ മറികടന്നുകൊണ്ട് പുള്ളി ഒരു ബിസിനസ് തുടങ്ങി. പക്ഷെ ആ ബിസിനസ് വിജയിച്ചില്ല, ആ ബിസിനസ് പരാജയപ്പെട്ടു. പിന്നീട് ആ പരാജയങ്ങളിൽ നിന്ന് ഒരുപാട് പരാജയങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അപ്പം നമ്മൾ പറയും, ആ നമുക്ക് ആദ്യം നമ്മൾക്കൊരു സ്വയം പരിമിതികൾ നമ്മളുടെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ബിസിനസ് ചെയ്യാം അല്ലേ. അങ്ങനെ ബിസിനസ് തുടങ്ങാൻ പറ്റും. എല്ലാത്തിനും നമുക്കൊരു ബേബി സ്റ്റെപ്സ് ഇല്ലേ. നമുക്കൊരു ഒരു ജനിച്ചു കഴിഞ്ഞൊരു കുഞ്ഞ് നമുക്ക് ഒരു ഴ്ച കഴിഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞ് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ലല്ലോ. അതിന് ഓരോരോ സ്റ്റേജസ് ഇല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ചയ്ക്കും ഓരോരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജുകളിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പരിമിതികളാണ്. തെറ്റുകൾ സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ കുറച്ച് നമ്മളുടെ കരുത്തുകളും നമ്മളുടെ ബലഹീനതകളും വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നമ്മുടെ അഹങ്കാരം അകറ്റുന്നുണ്ട് ആ ഒരു കാര്യം കൊണ്ട്. കാര്യം അമിത ആത്മവിശ്വാസവും അഹങ്കാരവും നിയന്ത്രിക്കാനും കൂടുതൽ വിനയത്തോടെ കാര്യങ്ങളെ സമീപിക്കാനും ഇത്തരം അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ അറിവും അല്ലെങ്കിൽ അനുഭവ സമ്പത്തുമാണ് മികച്ച പാഠശാല എന്ന് പറയുന്നത്. കാര്യം നമ്മൾക്ക് കിട്ടിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് നമ്മളുടെ സമ്പത്ത്. ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പെർഫെക്ഷൻ ആവുന്നത്. ഇപ്പം മമ്മൂട്ടിയെടുത്ത് ഇപ്പോഴും അഭിനയിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞ് അഭിനയിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഞാൻ അഭിനയിച്ച് ഞാൻ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, ഞാൻ ഇപ്പോഴും ഞാൻ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, എനിക്ക് പുതിയ കാര്യങ്ങൾ വീണ്ടും ട്രൈ ചെയ്യണമെന്നുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ അഭിനയത്തെ ഞാൻ ഇങ്ങനെ മിനുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറും. അതാണ് നമ്മളുടെ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത്. ആരെങ്കിലും പറഞ്ഞു തന്നതോ ആരെങ്കിലും കേട്ട് ചെയ്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്കൊരിക്കലും നമുക്ക് ആ ഒരു അനുഭവ സമ്പത്ത് കിട്ടുകയില്ല. മറിച്ച് നമ്മൾ ആ കാര്യങ്ങളുമായിട്ട് നേരിട്ട് പഠിച്ച് ചെയ്യുമ്പോഴേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് പല പരാജയങ്ങളും തെറ്റുകളും തിരുത്തൽ നടപടികളിലൂടെ നമുക്ക് വലിയൊരു അനുഭവ സമ്പത്താണ് സമ്മാനിക്കുന്നത്. അടുത്തൊരു ദിവസത്തെ ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ഒരു വഴി അടയുമ്പോൾ മറ്റൊരു മികച്ച വഴി കണ്ടെത്താനുള്ള ഒരു ബുദ്ധിയും പക്വതയൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പം ഒരു ബിസിനസ് ഏറ്റവും വലിയ ബിസിനസ് മുതലാളിമാരുടെ അടുത്ത് നിങ്ങൾ ചെന്ന് ചോദിച്ചാലും നമ്മളുടെ അവരുടെ ആ ഒരു പ്രയാണം ഉണ്ടല്ലോ, അവർ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുത്തുകൊണ്ട് വന്ന രീതികളുണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ നിന്നും ഒരുപാട് അവരുടെ അതായത് അവരുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ എം എ യൂസുഫ് അലി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്, അദ്ദേഹം ആദ്യം ഗൾഫിലേക്ക് പോയപ്പോൾ 400,000 രൂപ കടക്കാരനായിട്ടാണ് ചെല്ലുന്നത്. പിന്നീടാണ് അദ്ദേഹം ഓരോരോ സംരംഭങ്ങൾ ഉണ്ടാക്കി അദ്ദേഹം ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് എത്തിത്തിരിച്ചത്. അങ്ങനെ വലിയ മനുഷ്യരുടെ അല്ലെങ്കിൽ വലിയ അനുഭവ സമ്പത്തുള്ളവരുടെ കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമുക്കതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു വിദ്യ നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ ബോധവാന്മാരായിരിക്കണം. അതിന് ആദ്യം നമ്മൾ പഠിക്കുകയും കൂടെ വേണം. അതിന് ഒരാളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കളറായിട്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം പാളിച്ചകൾ പറ്റി അല്ലെങ്കിൽ എനിക്ക് തെറ്റുകൾ പറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത്. അതിൽ നിന്ന് നമ്മൾ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ബൈ നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽസില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

0: ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മളിങ്ങനെ പാളിച്ചകൾ എങ്ങനെ നമുക്ക് നേരെയാക്കാം എന്നുള്ള ചർച്ച ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ നമുക്ക് പ്രതിരോധ ശേഷിയെയും മാനസിക കരുത്തിനെയും അതേപോലെ തന്നെ തളരാത്ത മനസ്സിനെയും കുറിച്ച് ചർച്ച ചെയ്താലോ. അതായത് തിരിച്ചടികളെ നേരിട്ട് വിജയം കൈവരിക്കുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രത്യേക മാനസിക ശക്തിയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: കൊറേ ദിവസമായല്ലോ, എവിടെ ആയിരുന്നു? യാത്ര എവിടൊക്കെ പോയി? എന്തൊക്കെ യാത്രകളാണ്?
1: വാഴ്വത്തോളെന്ന് പറയുന്ന ഒരു സ്ഥലം പോയി, ഭയങ്കര കാടാണ്.
0: എവിടെയാണ്?
1: അത് നമ്മുടെ ഈ എന്തോ വിദുര കഴിഞ്ഞിട്ട് അകത്തോട്ടാണ്.
0: ഓ ഓ ഓ ഓ,
1: വാഴ്വത്തോൾ.
0: വാഴ്വത്തോട്.
1: ഇത് ഭയങ്കര വല്ലാത്തൊരു യാത്രയാണ്. ഒരു 3 മണിക്കൂർ നമ്മള് ഒറ്റ നടപ്പ് നടക്കുക.
0: ഓ ഓ ഓ, എന്നിട്ട് എന്താണ് യാത്രയുടെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണ്?
1: തിരിഞ്ഞു പിരിഞ്ഞ് നമുക്ക് നോക്കാൻ പറ്റില്ല, നല്ല അരുവിയൊക്കെ ഒഴുകി വരികയാണ്. പക്ഷെ നമ്മൾ മറിഞ്ഞു വരും.
0: ഓ,
1: കല്ലും മണ്ണും മുള്ളും വളരും, നാടികളും പൊക്കവും താഴ്ചയും ഫീലിംഗ്, ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ആണ്.
0: എന്നിട്ട് ആ യാത്ര തന്ന എക്സ്പീരിയൻസ് എന്താണ് ഒന്ന് പറഞ്ഞാട്ടെ.
1: അതാണ്, എന്നുവെച്ചാൽ നമ്മള് ആ എൻഡിൽ എത്തുമ്പോ അവിടെ നല്ല വെള്ളച്ചാട്ടമാണ്. പക്ഷെ അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മള് തിരിച്ചു വരുന്നതിനെ കുറിച്ച് അവിടെ ഇരുന്ന് ആലോചിക്കാം. അവിടെ തന്നെ
0: ഇരുന്നാലോ, ഒരു ദിവസം കഴിയുമ്പോ ചിലപ്പോ വിശപ്പൊക്കെ തുടങ്ങും, വൈറ്റിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് ഒക്കെ കേൾക്കാനൊക്കെ തുടങ്ങും.
1: അവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവിടെ ഇട്ടിട്ട് പോരാനേ പറ്റൂ.
0: ഓ,
1: കാരണം എടുത്തുകൊണ്ട് വരാനും നടത്തിക്കൊണ്ട് വരാനും ഒന്നും പറ്റത്തില്ല.
0: പറ്റത്തില്ല.
1: പിന്നെ ബോധമല്ലോ പോയാൽ പിന്നെ ബോധം തെളിയും വേണ്ടിട്ട് വന്നാ മതി.
0: ഓക്കെ.
1: അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ, കാണേണ്ടതാണ്. പക്ഷെ ആരും അത്ര സ്ട്രെയിൻ എടുക്കത്തില്ല.
0: എല്ലാരും
1: ഇടയ്ക്കൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ പക്ഷെ ആ നടത്ത ഭയങ്കര ഒരു ഈ പറഞ്ഞ മാതിരി ഒരു പരാജയപ്പെടാത്ത ഒരു രീതിയിലേക്ക് മുന്നേറി.
0: നമുക്ക് ഇന്നത്തെ വിഷയമായിട്ട് നമുക്ക് അതിനെ ബന്ധിപ്പിക്കാം അല്ലേ?
1: ആ, തീർച്ചയായിട്ടും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ കുറെ പാളിച്ചകളും ഉണ്ടാകും, നല്ല വശങ്ങളും ഉണ്ടാകും. പക്ഷെ നമ്മൾ അങ്ങോട്ട് പരാജയം സമ്മതിച്ചു കൊടുക്കരുത്. നമ്മൾ ആ ചുവട് ഓരോ ചുവട് വെക്കുമ്പോഴും നമ്മൾ വിജയത്തിലോട്ടായിരിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിനെ കൊണ്ട് പറയിച്ച് നമ്മൾ അങ്ങ് മുന്നേറുക. അങ്ങനെയുള്ളവർക്ക് മുന്നേറ്റം ഉണ്ടാകും എപ്പോഴും. അത് ബിസിനസിന്റെ കാര്യത്തിലായാലും ഒരു ബിസിനസ് മേഖലയിൽ കൈവച്ചു ഞാൻ പരാജയപ്പെട്ട് പൊള്ളി നിൽക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വേറെ ചില കാരണങ്ങൾ കൊണ്ട് മാത്രം ഞാൻ അത് നിർത്തിവെച്ചതാണ്. ഒരിക്കൽ പോലും ഞാൻ കൈവെക്കുന്ന ഒരു മേഖലയും പരാജയപ്പെട്ടിട്ടില്ല. അതൊരു പരാജയത്തിന്റെ കൂടെ ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നില്ല.
0: ഇങ്ങനെ പരാജയപ്പെടാനായിട്ട് മനസ്സില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയല്ലേ.
1: മനസ്സില്ല, നമ്മൾ അങ്ങോട്ട് പരാജയപ്പെട്ടു കൊടുക്കത്തില്ല. ജീവിതത്തിലായാലും
0: ജീവിതത്തിലായാലും എന്തിലായാലും നമുക്ക് പരാജയപ്പെടാം. ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പോൾ നമുക്ക് പരാജയപ്പെടാതിരിക്കാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് അതെ, നമുക്കിപ്പോ തന്നെ കണ്ടില്ലേ, ഇപ്പൊ ഒരു യാത്ര പോയി, വളരെ സ്ട്രെയിൻ എടുക്കേണ്ട ഒരു യാത്രയായിരുന്നു. വേണമെങ്കിൽ അത് ഇട്ടിട്ട് തിരിച്ചു വരാം, പക്ഷെ അവരത് പോവാതെ അതിന്റെ ലക്ഷ്യസ്ഥാനം കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിന് കിട്ടുന്ന നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനോട് നമുക്ക് കൊടുക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഒരു കാര്യം. കാര്യം വിചാരിച്ച കാര്യം വിചാരിച്ച സമയത്ത് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അതിനകത്തോട് നമ്മൾ സാധിച്ചെടുക്കുന്നത്. പല യാത്രകളും പല മനുഷ്യനെയും പലതും പഠിപ്പിക്കും അല്ലേ. അതേപോലൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതം എന്ന് പറയുന്നതും, ഒരു യാത്രയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു യാത്രയാണ്. ഒരുപാട് ഉയർച്ച താഴ്ചകളുള്ള ഒരു സമയമാണ്. ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും നേരിടുന്ന ഒരു സമയമാണ്. ഇതൊക്കെ നമ്മൾ താണ്ടി കുറേയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലൈഫ് കുറച്ചും കൂടെ ഈസിയർ ആവും, ലൈഫ് കുറച്ചും കൂടെ ഹാപ്പിയർ ആവും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം അതിനുള്ള ഒരു മാനസിക പ്രേരണയും അതിനുള്ളൊരു ശാരീരികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും നമുക്കതിന് ആവശ്യമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9444700912. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: ആണ് ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
7: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
8: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ഗീതം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാളിച്ചകൾക്ക് പറ്റി എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കാതെ അതിൽ നിന്ന് കരകയറി നമ്മൾ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ നമ്മളുടെ ലൈഫിൽ കിട്ടും എന്നുള്ളൊരു കാര്യത്തെ ബന്ധപ്പെടുത്തി നമ്മളിങ്ങനെ സംസാരിച്ചതാണ്. നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ വിചാരിച്ച് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന കുറേയധികം കാരണങ്ങളുണ്ട് അല്ലേ. നമ്മൾക്ക് ഒരു പാളിച്ച പറ്റി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു പാളിച്ചകളിൽ അല്ലെങ്കിൽ പരാജയം വന്നു എന്ന് ആ ഒരു കാര്യത്തിൽ തന്നെ ഇരുന്നിട്ട് പിന്നീട് മുന്നോട്ടേക്ക് പോകാൻ കഴിയാതെ പറ്റുമ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ദുഃഖം അനുഭവിക്കുന്നത് നമ്മുടെ മനസ്സിനായിരിക്കും. ആ മനസ്സാണ് നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത്. കാര്യം ഒരു തളരാത്ത മനസ്സാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത്. കാര്യം ഒരു കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാളിച്ചയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഇതിനകത്ത് പതറത്തില്ല, ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് അല്ലേ, മനോധൈര്യമാണ്. ആ മനോധൈര്യമാണ് നമുക്ക് ആദ്യം എല്ലാ കാര്യത്തിലും വേണ്ടത് താനും. ആ മനോധൈര്യം ഉണ്ടെങ്കിലേ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും പറ്റത്തുള്ളൂ. തിരിച്ചടികളെ നേരിട്ട് വിജയം കൈവരിക്കുന്നവർക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള പ്രത്യേക ഒരു മാനസിക ശക്തി കൂടിയുണ്ട്. അത് നമ്മൾ ഇംഗ്ലീഷിൽ റെസിലിയൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. ആ റെസിലിയൻസ് ആണ് നമുക്ക് വേണ്ടത്. കാര്യം നമ്മൾ സൈലൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ അവിടെ മൊത്തത്തിൽ നമ്മൾ തട്ടി മാറ്റിക്കൊണ്ട് അവിടുന്ന് നമ്മൾ തിരിച്ച് കരകയറാനായിട്ടുള്ള അവസരമാണ് നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്നത്. തോൽവി അതേപോലെ തന്നെ ഒരു അവസാന വാക്കൊന്നുമല്ല, ഒരു പാളിച്ച ജീവിതത്തിന്റെ അവസാനമല്ലെന്നും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള പുതിയൊരു തുടക്കമാണെന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു കാര്യം നൽകുന്നത്. തോൽവി എന്ന് പറയുന്നത് എല്ലാത്തിലും വരും അല്ലേ. ഒരു മത്സരമാണെങ്കിൽ തോൽവി വരും, ഒരു പരീക്ഷയാണെങ്കിൽ തോൽവി വരും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു തോൽവി വരും. അങ്ങനെ തോൽവികളാണ് നമ്മളെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം പാളിച്ച വീണ്ടും നമ്മൾ ആവർത്തിച്ചു പറയാണ്, പാളിച്ച എന്ന് പറയുന്ന ഒരു അവസാനത്തെ വാക്കുകളൊന്നുമല്ല, മനുഷ്യനാണ്, തെറ്റുപറ്റും, ആ തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. മുൻഗണനകളിൽ മാറ്റം വരുത്താനായിട്ടും നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക. ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളൊരു പുനർചിന്ത നമ്മൾ ഇതിനകത്തേക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അനാവശ്യമായ ആഗ്രഹങ്ങളെയും തെറ്റായ തീരുമാനങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയത്തില്ലേ. ചിലർ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് പ്രയോറിറ്റി നൽകുക, പ്രാധാന്യം നൽകുക. കുടുംബ ജീവിതത്തിലാണെങ്കിൽ കുടുംബത്തിന് പ്രാധാന്യം നൽകുക. ലൈഫിലാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾക്ക് കഴിക്കാനും അല്ലെങ്കിൽ നല്ല നല്ല ആരോഗ്യ ക്രമീകരണം നടത്താനും നിങ്ങൾ മുൻഗണന നൽകുക. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സിന് മുൻഗണന നൽകുക. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് അവിടെ താറുമാറായി പോകും. കാര്യം ഒരേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഒരു കാര്യങ്ങൾ തുടങ്ങണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പോയാൽ മാത്രമേ നമുക്ക് പടിപടിയായിട്ട് നമ്മൾ കയറുക എന്ന് പറയത്തില്ല, അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റൂ. പക്ഷേ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് മറ്റുള്ള ഒരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ഇതും നമുക്ക് വേണം അതും നമുക്ക് വേണം എന്ന രണ്ട് തോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് വെള്ളത്തിൽ കാല് വെക്കല്ലേ മോനെ എന്ന് നമ്മളിപ്പോൾ പുതിയ പിള്ളേർ പറയത്തില്ലേ, അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മൾ തളർച്ച, പാളിച്ച, പരാജയം, ഭീതി, ഭയം ഇതെല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ മാത്രമാണ്. ഇതിനെ നമ്മളുടെ കൂടെ കൊണ്ടുപോകാതെ ഇതിൽ നിന്നേ നമുക്ക് അനുഭവങ്ങൾ വരുവാണെങ്കിൽ അതിനെ തട്ടി മാറ്റിക്കൊണ്ടിട്ട് അതിൽ നിന്ന് നമ്മൾ പഠിച്ച് ജീവിതത്തിൽ കുറച്ചും കൂടി മുന്നേറി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അടിപൊളിയാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അറിയാത്ത പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ചില മാറ്റങ്ങൾ നമ്മുടെ സമയം ലാഭിക്കുമ്പോൾ ചിലത് നമ്മുടെ ചിന്താഗതിയെ പോലും മാറ്റുന്നു. പക്ഷേ ഈ മാറ്റങ്ങൾക്കൊപ്പം നമ്മളും അപ്ഡേറ്റ് ആകുന്നുണ്ടോ? പുതിയ ടെക്നോളജിയെ അറിയുക മാത്രമല്ല, അതിനെ ശരിയായിട്ട് ഉപയോഗിക്കാനും പഠിക്കണം. നമ്മുടെ ഡിജിറ്റൽ ലോകത്ത് എന്തൊക്കെ പുതുമകളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം സംസാരിക്കാനായിട്ട് വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ടെക്കി ടോക്കി. ടെക്നോളജിയെ അറിയാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം, സ്മാർട്ടായി മുന്നേറാം. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെയുള്ളത് അറിഞ്ഞ നിതിനാണ്. നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടെക് വിശേഷത്തിലേക്ക് കടക്കാം.

0: നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: നമ്മുടെ വാട്സപ്പിലേക്ക് സ്റ്റേറ്റ്മെന്റ് സിപ്പ് എന്നൊക്കെയുള്ള പേരുകളിൽ ഒരു സിപ്പ് അതിൽ വന്നു കഴിഞ്ഞാല് അയച്ചത് ആരാണെന്ന് ഫയൽ വിശ്വസനീയമാണോ എന്നും ഉറപ്പിക്കാതെ ഓപ്പൺ ചെയ്യരുത്. സംശയാസ്പദമായ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത്. കാരണം ഇത്തരം ഫയലുകളിൽ മാൽവെയർ അഥവാ ദോഷകരമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഒളിപ്പിച്ചിട്ടുണ്ടാകാം. അത് ഓപ്പൺ ചെയ്യുന്നതിലൂടെയോ അതിനുള്ളിലെ ഫയലുകൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെയോ നമ്മുടെ ഫോണിലെ വിവരങ്ങൾ ചോരാനും അക്കൗണ്ടുകളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പരിചയമുള്ളവരുടെ നമ്പറിൽ നിന്ന് വന്നതാണെങ്കിലും സംശയമുള്ള ഫയലുകൾ തുറക്കുന്നതിന് മുമ്പ് അയച്ചയാളോട് നേരിട്ട് ചോദിച്ച് ഉറപ്പുവരുത്തുക. അബദ്ധത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുകയോ അതിനുള്ളിലെ ഫയലുകൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്യരുത്. ഇനി സൈബർ തട്ടിപ്പിന് ഇരയായെന്ന് സംശയമുണ്ടെങ്കിൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിൽ എന്ന സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുക. ഓൺലൈനായി cybercrime.gov.in വഴിയും പരാതി നൽകാം. ഇത്തരം സൈബർ സുരക്ഷാ വിവരങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉപകാരപ്പെടും. അപ്പോൾ മറ്റൊരു ടെക് വിശേഷമായിട്ട് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മെസ്സഞ്ചർ, വാട്സപ്പ് ഇനി ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പണമിടപാടുകൾക്കും ഒക്കെ പ്രധാനപ്പെട്ട ഇടങ്ങളാണ്. പക്ഷെ അതേ ഇടങ്ങൾ തട്ടിപ്പുകാർക്ക് കെണിയൊരുക്കാനുള്ള വഴികളായി മാറിയാലോ? ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ മാൽവേ തട്ടിപ്പാണ് റെമിറ്റൻസ് സ്റ്റേറ്റ്മെന്റ് IMG എന്ന പേരിൽ പേയ്മെന്റ് സ്റ്റേറ്റ്മെന്റോ ബില്ലോ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഫയലുകൾ അയച്ചാണ് തട്ടിപ്പുകാർ ആളുകളെ ലക്ഷ്യമിടുന്നത്. കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ഡയറക്ടർക്കോ ഈ ഫയൽ കൈമാറണമെന്നും കമ്പ്യൂട്ടറിൽ തുറന്ന് ബിൽ പരിശോധിക്കണമെന്നും സന്ദേശത്തിൽ നിർദ്ദേശിച്ചേക്കാം. ഔദ്യോഗിക അറിയിപ്പാണെന്ന് തോന്നിപ്പിക്കുകയും അടിയന്തരമായി പരിശോധിക്കണമെന്ന സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് തട്ടിപ്പിന്റെ രീതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫയലിന്റെ പേരല്ല, അതിന്റെ ഫോർമാറ്റാണ്. സാധാരണ ഡോക്യുമെന്റുകൾക്ക് പകരം IMG പോലുള്ള ഡിസ്ക് ഇമേജ് ഫയലുകൾ ഉപയോഗിച്ചാണ് ദോഷകരമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം ഫയലുകൾ തുറക്കുകയോ അതിനുള്ളിലെ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുകയോ ചെയ്താൽ വ്യക്തിഗത വിവരങ്ങളും പാസ്വേഡുകളും അപകടത്തിലായേക്കാം. അപരിചിതമായ ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന IMG, ISO, EXE ഫയലുകൾ തുറക്കരുത്. കമ്പനിയുടെ ഔദ്യോഗിക സംവിധാനത്തിലൂടെ സന്ദേശത്തിന്റെ ആധികാരികത ഉറപ്പാക്കുകയും വേണം. ഇനി അബദ്ധത്തിൽ ഇത്തരം ഫയലുകൾ തുറന്നു പോയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. കമ്പ്യൂട്ടറിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കുക, കമ്പനിയുടെ IT വിഭാഗത്തെ ഉടൻ അറിയിക്കുക, സുരക്ഷാ പരിശോധന നടത്തുക, പാസ്വേഡുകൾ ചോർന്നതായി സംശയമുണ്ടെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു ഉപകരണത്തിൽ നിന്നും അവ മാറ്റുകയും വേണം. ഓർക്കുക, ഒരു ഫയൽ ഔദ്യോഗികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് സുരക്ഷിതമാകണമെന്നില്ല. ഡിജിറ്റൽ ലോകത്ത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു നിമിഷത്തെ ജാഗ്രത വലിയൊരു അപകടം ഒഴിവാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
6: പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹായ്, നമ്മളങ്ങനെ തിരികെ വന്നിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിൽ ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. അപ്പോൾ ഒരു ടെക് വിശേഷത്തിലേക്ക് പോകാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കാണുന്ന സ്ഥലം ഏതാണെന്ന് അറിയണോ, അവർ കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണോ, വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വേണോ, ഇതൊക്കെ ഇനി AI സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാലമാണ്. ഇതിനിടയിലാണ് ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മൗസ് എന്നൊരു AI ഫീച്ചർ ശ്രദ്ധ നേടുന്നത്. റീലുകൾ കാണുന്നതിനിടയിൽ തന്നെ AI സഹായം ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളെ കുറിച്ച് ടെക് ലോകത്ത് വലിയ ചർച്ചകളുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ഫീച്ചറിന്റെ പേര് കേട്ട് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും ലഭ്യമായി കഴിഞ്ഞു എന്നാണ് കരുതുന്നത്. ഇന്ത്യയിൽ ഇത് ലഭ്യമാണോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം. ചിലർ ഇൻസ്റ്റാഗ്രാമിലെ ഷെയർ ഓപ്ഷനിൽ കാണുന്ന മൗസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് സ്റ്റോറിലേക്ക് പോകുന്നതായിട്ട് പറയുന്നു. എന്നാൽ ഇന്ത്യയിൽ ഈ ഫീച്ചർ ലഭ്യമാണെന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യയിൽ ഇത് അവതരിപ്പിക്കുന്ന തീയതിയും പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം മെറ്റ AI പോലുള്ള AI സംവിധാനങ്ങൾ ഉപയോഗിച്ച് പല കാര്യങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാനും വിവരങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. എന്നാൽ മൗസും മെറ്റ AIയും ഒരേ ഫീച്ചർ ആണെന്ന് കരുതരുത്. ടെക്നോളജിയിൽ പുതിയ ഫീച്ചർ വന്നാൽ അതിന്റെ പേരിനൊപ്പം അതിന്റെ ലഭ്യതയും പ്രവർത്തന രീതിയും അറിയുക എന്നതാണ് പ്രധാനം. അപ്പോൾ ഇതേപോലുള്ള മറ്റ് ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ.

0: ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

യെസ് വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ്. ആപ്പിൾ കാർപ്ലേയിൽ ചാറ്റ്ബോട്ട് സേവനം ലഭ്യമാക്കിയാണ് ഓപ്പൺ AI. ഐഫോൺ ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ വാഹനത്തിലെ ഇൻഫോടെക്മെന്റ് സിസ്റ്റം വഴി നേരിട്ട് ChatGPT ഉപയോഗിക്കാൻ സാധിക്കും. iOS 26.4 അല്ലെങ്കിൽ അതിനുശേഷമുള്ള പതിപ്പുകളോ ഉപയോഗിക്കുന്നവർക്ക് ആഗോളതലത്തിൽ ഈ സേവനം ലഭ്യമാകും. പ്രധാനമായും ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സംവിധാനം ഡ്രൈവിംഗിനിടയിൽ ChatGPT സംസാരിക്കുവാൻ സഹായിക്കുന്നു. ഐഫോൺ വാഹനവുമായി ബന്ധിപ്പിച്ച ശേഷം ആപ്പിളിലെ വോയിസ് മോഡ് വഴി പുതിയ സംഭാഷണങ്ങൾ തുടങ്ങാനോ മുമ്പുണ്ടായിരുന്നവ തുടരാനും സാധിക്കും. യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ഫോണിൽ സ്പർശിക്കാതെ തന്നെ വിവരങ്ങൾ ചോദിക്കാനും ആശയ നിവാരണം നടത്താനും ഈ ഫീച്ചർ സഹായിക്കും. കാർപ്ലേയിൽ ആപ്പ് തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി വോയിസ് മോഡ് പ്രവർത്തന സജ്ജമാകാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. ഇത് ഡ്രൈവർമാരുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറുന്നത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. യാത്രക്കാർക്ക് വിനോദത്തിനും അറിവിനുമായി ഈ സേവനം ഒരുപോലെ പ്രയോജനപ്പെടുത്താം. യാത്രക്കിടയിലും തടസ്സങ്ങളില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സേവനം സജ്ജമാക്കാൻ പുതിയ മാറ്റത്തിലൂടെ സാധിക്കും. എന്നാൽ ഈ ഫീച്ചറിന് ചില പരിമിതികളുണ്ട്. കാർപ്ലേയിലെ ChatGPT നാവിഗേഷൻ വിവരങ്ങൾ, തത്സമയ ലൊക്കേഷൻ അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ട പ്രത്യേക വിവരങ്ങൾ എന്നിവ ലഭ്യമാകില്ല. കൂടാതെ മാപ്പുകളോ മെസ്സേജിംഗ് സേവനങ്ങളോ പോലുള്ള മറ്റ് ആപ്പുകളെ നിയന്ത്രിക്കാനും കഴിയില്ല. ഉപഭോക്താക്കൾ ആൻഡ് ഫ്രീ രീതിയിൽ മാത്രം ഇത് ഉപയോഗിക്കണമെന്നും ഡ്രൈവിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ സെറ്റപ്പുകൾ പൂർത്തിയാക്കണമെന്നും ഓപ്പൺ AI നിർദ്ദേശിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു ടെക് വിശേഷമായി നമുക്ക് വീണ്ടും കേൾക്കാം.

വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലേക്ക്. ഇന്ന് കൂടെയുള്ളത് ആർജി നീതിനാണ്. ടെക്നോളജിയുടെ ലോകത്ത് പുതിയ കാര്യങ്ങൾ ദിവസേന ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണാം കൂടുതൽ അപ്ഡേറ്റുകളും ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: യെസ്, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 9:05 ആയപ്പോ നിങ്ങളുടെ സ്വന്തം സ്വാതിദായി എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഥകൾ പറഞ്ഞ് പാട്ട് കേട്ട് ഒന്നായി ഒന്നു ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വരുന്ന ആഴ്ച കൊല്ലത്തിന് പൂരമാണ്. മക്കളെ, കൊല്ലത്തിന് പൂരമാണ്. പാട്ടുകളെ സ്നേഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും കൂടി ഈ വരുന്ന 17-18 തീയതികളിൽ കൊല്ലം കൃഷ്ണായനം, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഇവർ അവതരിപ്പിക്കുന്ന. ഇവരുടെ സംഘാടകരുടെ ഒരു ഭക്തിപുരസരമായിട്ടുള്ള അടിപൊളി ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൊല്ലം സംഗീത സദസാൽ അല്ലെങ്കിൽ എം ജി ശ്രീകുമാർ ഹരിശങ്കർ സോങ്സ് ഒക്കെ ആയിട്ട് കോൺസെർട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് ടീമിലെ സംഘാടക അഞ്ജലി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ന്യൂസിലൊക്കെ കേട്ട് കാണും ഈ വരുന്ന 17-18 മറക്കണ്ട കേട്ടോ. നിങ്ങൾ വേഗം ബുക്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വേഗം ബുക്ക് ചെയ്തോളൂ. അപ്പോൾ കൃഷ്ണായനത്തിൻ്റെ വിശേഷങ്ങളിലൂടെ നമുക്ക് സംഗീത സന്ധ്യയിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ. അപ്പോൾ എൻ റേഡിയോ 91.2 അഞ്ജലിയെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം അഞ്ജലി. അപ്പോൾ കൃഷ്ണായനത്തിൻ്റെ ഒരു തിരക്കിലാണ് അഞ്ജലി അല്ലേ. കൃഷ്ണായനം കൃഷ്ണായനം എന്ന് പറയും. ഇപ്പോൾ ആളുകൾ വിചാരിക്കും എന്താണ് കൃഷ്ണായനം, ഏ എവിടാണ് കൃഷ്ണായനം എന്ന് പറയും. ഇതുവരെ കേൾക്കാത്ത ഒരു സംഭവം. പെട്ടെന്ന് ആശ്രാമത്തെ അല്ലെങ്കിൽ കൊല്ലം എന്തിനേയും സ്വീകരിക്കുന്ന കൊല്ലത്തിനെ ഞെട്ടിച്ചുകൊണ്ട് മലയാള മനോരമയും കൃഷ്ണായനവും സംയുക്തമായിട്ടൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതും പാട്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക, ദൗർബല്യമാണല്ലോ, അവിടെ വീണ് പോകും നമ്മൾ. അപ്പോൾ എന്താണ് കൃഷ്ണായനം, ആര് സ്റ്റാർട്ട് ചെയ്തു കൃഷ്ണായനം, എവിടുന്ന് വന്നു കൃഷ്ണായനം, അവിടുന്ന് തുടങ്ങിയാലോ അഞ്ജലി?
3: തുടങ്ങാം.
2: ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ.
3: എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഇങ്ങനെ ഒരു അവസരം പെട്ടെന്ന് അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. ഈ FM വന്നിട്ട് കൃഷ്ണായനത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ സാധിച്ചത് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. കൃഷ്ണായനം എന്തെന്ന് പറഞ്ഞാൽ, കൃഷ്ണായനം ഒരു സ്പിരിച്വൽ ചാരിറ്റി ഓർഗനൈസേഷനാണ്. 2015 സ്റ്റാർട്ട് ചെയ്ത ഓർഗനൈസേഷനാണ്. തുടക്കകാലത്ത് ഭഗവത്ഗീതയും അതേപോലെ കളരി യോഗ ക്ലാസ്സുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൃഷ്ണായനം ഈ ഒരു 10-11 വർഷക്കാലത്തിനുള്ളിൽ ഒരുപാട് യാഗങ്ങളും ശിബിരങ്ങളും സത്രങ്ങളും ഒക്കെ നടത്തി കൂടുതൽ ഉന്നതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും നാൾ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് ഒരു ലോകശ്രദ്ധയെ ആകർഷിക്കുന്നതിനും കൃഷ്ണായനം എന്തെന്ന ആളുകളിലേക്ക് എത്തിക്കുന്നതിനും, കൂടാതെ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ഒരിടത്ത് നടത്തുമ്പോൾ ലോകത്തിന് മുഴുവൻ ശ്രദ്ധ അവിടേക്ക് വരുമല്ലോ. ഇപ്പോൾ ഒരു ഫുട്ബോൾ ഒരു രാജ്യത്ത് നടന്നാൽ ആ രാജ്യത്തിൻ്റെ പുരോഗതിയും ആ രാജ്യം ആണ് ലോകശ്രദ്ധയിലേക്ക് എത്തുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശവും. കൃഷ്ണായനം ഒരു പ്രോഗ്രാം കൊല്ലത്തിൻ്റെ ഹൃദയഭാഗം ആശ്രമ മൈതാനത്ത് നടത്തുമ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ. അതുകൊണ്ടാണ് കൊറിയൻ പോപ്പ് സിംഗർ അവോറയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത്രയും ഒരു ശ്രദ്ധ കൊല്ലത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാമാണ് ഈ മ്യൂസിക്കൽ പ്രോഗ്രാം. 17-18 ഇത് നടക്കുന്നത്. 17-ാം തീയതി പ്രശസ്ത ഗായകൻ ശ്രീ എം ജി ശ്രീകുമാറാണ് പങ്കെടുക്കുന്നത്. 18-ാം തീയതി ഹരിശങ്കറാണ് പങ്കെടുക്കുന്നത്. കൃഷ്ണായനം ചവറ അടുത്തുള്ള വട്ടത്തറ എന്ന സ്ഥലത്ത്, അതിനടുത്തുള്ള പുത്തൻകാവ് ദേവീക്ഷേത്രം കേന്ദ്രമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. നമ്മൾക്കൊരു ഗുരുനാഥനുണ്ട് കൃഷ്ണായനത്തിന്. അദ്ദേഹം ഇതേപോലെയുള്ള എപ്പോഴും ബിഹൈൻഡ് ദ സ്ക്രീൻ മാത്രം നിന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് കുടുംബങ്ങൾ കൃഷ്ണായനത്തിൽ അംഗങ്ങളായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഭഗവത്ഗീത ക്ലാസ്സും യോഗ ക്ലാസ്സിലും തുടങ്ങിയ ഒരു സംഘടനയാണ് കൃഷ്ണായനം. അതിനുശേഷം പിന്നീടാണ് വെക്കേഷൻ ക്യാമ്പുകൾ, സത്രങ്ങൾ, യാഗങ്ങളൊക്കെ വന്നത്.
2: തീർച്ചയായിട്ടും കൃഷ്ണായനത്തെ പറ്റിയിട്ട് കൂടുതൽ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കൊല്ലം, നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കായിട്ട് തേടി വരില്ല എന്നുള്ളതാണ്. എല്ലാ മനുഷ്യരെയും ഒരേപോലെ ഒരേ സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു മാന്ത്രികത സംഗീതത്തിനുണ്ട് എന്നുള്ളതാണ്.
3: അതെ അതെ,
2: സംഗീതമുള്ളിടത്ത് ഒരേപോലെ ആളുകൾ ഒത്തുകൂടും. അതുകൊണ്ട് തന്നെ കൃഷ്ണായനവും മലയാള മനോരമയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വരുന്ന 17-18 തീയതികളിൽ വൈകിട്ട് 7 മണി മുതൽ കൊല്ലം ആശ്രാമ മൈതാനം ഒന്ന് ഞെട്ടും അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഇതിന് കൂടുതൽ ശക്തമാക്കാനും ഇനിയുള്ള വർഷങ്ങളിലും കൃഷ്ണായനം പടർന്നു പന്തലിക്കട്ടെ സംഗീതത്തോടുകൂടി. അത് ഇതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ടിക്കറ്റിലെടുക്കുന്ന പൈസ ക്യാഷ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഹോമുകളുടെ ഡെവലപ്മെന്റിനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളതാണെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പൊ ടീം എൻ്റെ റേഡിയോ 91.2 കൃഷ്ണായനവും ഈ മ്യൂസിക്കൽ ഇവന്റിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകളായ കഥകളൊക്കെ കേട്ട് പാട്ടുകളൊക്കെ കേട്ട് വേഗം തിരികെ എത്താം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഥകളായ കഥകളൊക്കെ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ ജംഗ്ഷനിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമാണ്. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന രണ്ട് കാര്യമാണ് ഭക്തിയും സംഗീതവും. ഇത് രണ്ടും ഒരേ സ്ഥലത്ത് ചേരുകയാണ്. നമ്മുടെ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഈ വരുന്ന 17-18 തീയതികളിൽ കൃഷ്ണായനം, കൃഷ്ണായനത്തെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആരുടെ മനസ്സിൽ വന്നൊരു ഐഡിയയാണ് കൃഷ്ണായനം? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? മണ്ണൂർക്കാവ് എന്ന് പറയുന്ന നമ്മുടെ കരുനാഗപ്പള്ളിയിലെ പ്രസിദ്ധമായ ഒരു അമ്പലത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്നും രൂപീകൃതമായി 11 വർഷത്തോളം ഒരു കുഞ്ഞു തയ്യെ പരിപാലിക്കുന്നത് പോലെ അതൊരു മരമായി പടർന്ന് പന്തലിച്ച് ശിഖരങ്ങളായി ഓരോ ആളുകളിലേക്ക് പടർന്ന് അങ്ങനെ നിന്നിട്ട് ഇന്ന് ഈ വരുന്ന 17-18 തീയതികളിൽ ഒരു ഗ്രാൻഡ് പ്രോഗ്രാമായിട്ട് മാറണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആ ആദ്യ മനുഷ്യനെ പറ്റി തന്നെ നമുക്ക് പറയാം. പറഞ്ഞോളൂ അഞ്ജലി.
1: ആദ്യത്തെ കാര്യം അദ്ദേഹത്തെ പറ്റി പറയാൻ ഞാൻ ആളല്ല എന്നുള്ളതാണ്. നമ്മുടെ കൃഷ്ണായനത്തിലെ ചെറിയ കുട്ടികൾ മുതൽ അമ്മമാർ വരെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ പ്രായം കൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാൻ, നമുക്ക് ജ്ഞാനം തരുന്ന, അറിവ് തരുന്ന ഏതൊരാളെയും നമുക്ക് ഗുരുവായി കാണാം. കൃഷ്ണായനത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും ജ്ഞാനവും അറിവും വെളിച്ചവും തരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് പോലും ഇവിടെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മുടെ ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ് എപ്പോഴും. നമ്മളെയാണ് പ്രവർത്തിക്കാൻ ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന ഓരോ ഇല്യൂഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് വരുന്ന ഓരോ ഐഡിയാസ് എല്ലാം നമ്മളിലൂടെയാണ് അദ്ദേഹം. അപ്പോൾ ഓരോരുത്തരും കൃഷ്ണായനത്തിന്റെ ഓരോ പ്രവർത്തകരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഒരാളിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതല്ല, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നു, അദ്ദേഹം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് വേണം പറയാൻ. കൃഷ്ണായനം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണനിലേക്കുള്ള യാത്രയെന്നാണ്. ആത്മീയമായ ഒരു സംഘടനയാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം എപ്പോഴും ഊന്നൽ നൽകുന്നത് സമൂഹത്തിന്റെ പുരോഗതിയും രാജ്യത്തിന്റെ പുരോഗതിയാണ്. ഇപ്പോൾ ഈ കൊല്ലത്തിന്റെ വികസനത്തിനുള്ള 100 പദ്ധതികൾ എന്നുള്ള ഒരു ഫയൽ അദ്ദേഹം ഓൾറെഡി കേരള ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും അയച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു സംഘടന ആയതുകൊണ്ട് ഇത് എത്രത്തോളം ശ്രദ്ധ വരണമെന്നില്ല. അപ്പോ കൃഷ്ണായനം എന്തെന്ന് ലോകം അറിഞ്ഞാലേ നമ്മളുടെ പദ്ധതികളും അതേ ശ്രദ്ധയിൽ എത്തത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യവും. ഈ പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ നമ്മളെ ഒരു ഇപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ ഇങ്ങനെ ഇത്രയും വലിയ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം നടത്തുന്നത്? സ്പിരിച്വാലിറ്റി അല്ലേ നമ്മുടെ മാർഗം? അപ്പോൾ ഇത് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കും. അതിന്റെ ആവശ്യകത ഇത് തന്നെയാണ്. അങ്ങനെ സംശയമുള്ളവരോട് പറയാനുള്ളത് ഇതാണ്, സ്പിരിച്വാലിറ്റി നമ്മളുടെ പാതയാണ്. എന്നിരുന്നാൽ പോലും നമ്മുടെ ആത്മീയമായ ഉന്നമനത്തിനപ്പുറം നമ്മളുടെ കുടുംബത്തിന്റെ, നാടിന്റെ, രാജ്യത്തിന്റെ ഒക്കെ പുരോഗതിയും അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിന് നമ്മുടെ സംഘടന എന്താണെന്നും കൃഷ്ണായൻ എന്താണെന്നും ലോകം അറിയണം. എങ്കിലേ നമ്മളുടെ ആശയം മറ്റുള്ളവർ മനസ്സിലാക്കുള്ളൂ. അപ്പം ആ ആശയം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, ലോക ശ്രദ്ധയെ നേടാൻ കൃഷ്ണായനവും കൃഷ്ണായനത്തിന്റെ സംഘാടകരും ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുള്ളതാണ് സത്യം.
0: തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കൃഷ്ണായനത്തിന്റെ ഈ ഒരു യാത്രയിൽ ടീം ഇന്റർവ്യൂ 91.2 അറിയാതെ ഈ ഒരു ഒഴുക്കിലേക്ക്, എന്താ പറയുക, പുഴ ചെന്ന് കടലിലോട്ട് പോകുന്ന ഒരു ഫ്ലോയിൽ ഞങ്ങളും വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമ്മുടെ കടിഞ്ഞാണില്ലാതെ പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ഭക്തി സംഗീതം ഇതിന് സാധിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ, എങ്ങനെയും ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഭവം മ്യൂസിക് തന്നെയാണ്. അതിൽ ഭക്തിഗാനത്തിന്റെ രീതിയിലാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ എം ജി ശ്രീമാൻ സാർ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത്. അത്രയും റീൽസിലാണെങ്കിലും ഇത്രയും ആളുകൾ ഒരേ വേദിയിലേക്ക് പിടിച്ചു പറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം കൊല്ലത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ കോർഡിനേഷനും കാര്യങ്ങളൊക്കെ വളരെ ഒന്നേ പോലെ നിൽക്കേണ്ടതാണ്. അത്രയും ജനത്തിരക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടിയുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത്? സുതാര്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനു വേണ്ടി ഒരു കോർഡിനേഷൻ ടീമിന്റെ ഒരു ശക്തി?
1: ഇത്രയും വലിയ ഒരു പ്രോഗ്രാം കൃഷ്ണായനം ആദ്യമായിട്ടാണ് നടത്തുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ കേരള ഗവൺമെന്റിന്റെ, ഇപ്പം വിഷ്ണുനാഥ് ബിന്ദുകൃഷ്ണ പോലെയുള്ള മന്ത്രിമാരുടെ ഏറ്റവും വലിയ പിന്തുണയും, കൊല്ലം ജില്ലാ കളക്ടർ ആനി മാഡത്തിന്റെ ഒക്കെ പിന്തുണയും, എല്ലാ ഒഫീഷ്യൽസിന്റെയും പൊളിറ്റീഷ്യൻസിന്റെയും പിന്തുണ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനുണ്ട്. മലയാള മനോരമയാണ് നമ്മുടെ മീഡിയ പാർട്ട്ണറായിട്ടുള്ളത്. അപ്പൊ ടിക്കറ്റിന്റെ എല്ലാ കാര്യങ്ങളും അവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഓഷ്മ ഇവന്റ്സ് ആണ് നമ്മുടെ ഇവന്റ് ഗ്രൂപ്പ്. അപ്പം ഇവന്റിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവരെല്ലാം വളരെ ഈ അവരവരുടെ പ്രവൃത്തി മേഖലകളിൽ നൈപുണ്യം തെളിയിച്ചിട്ടുള്ളവരായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഓരോ നിർദ്ദേശങ്ങൾ, അവർ തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യാനുസരണം അവർ ഓരോ ആശയങ്ങൾ ഞങ്ങളിലേക്ക് വെക്കുകയും ചെയ്ത് അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലാണ് ഈ പരിപാടി നമ്മൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമിൽ എല്ലാവരുടെയും ഇനി ജനങ്ങളുടെ പങ്കാളിത്തമാണ് വേണ്ടുന്നത്, നാടിന്റെ പങ്കാളിത്തമാണ്. പൊതുവെ കൊല്ലം ജില്ലയ്ക്ക് പല ചീത്തപ്പേരുകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് ഈ പരിപാടി എറണാകുളമോ കോഴിക്കോടോ തിരുവനന്തപുരമോ ഒക്കെ വെച്ച് നടത്താം, കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാവും. കാരണം ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന ഇടങ്ങളാണ് അവിടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കൊല്ലത്ത് നടത്തുമ്പോൾ നമ്മുടെ ജില്ലക്കാരുടെ പങ്കാളിത്തം, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പോൾ എത്രത്തോളം ജനങ്ങൾ അതിൽ പങ്കാളികളാവുന്നു, എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളത് വെച്ചിട്ട് നാളെ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്താനുള്ളവർക്ക് അതൊരു പ്രചോദനം കൂടി ആവണം. ആ ഒരു ആശയം കൂടി വെച്ചിട്ടാണ് നമ്മൾ കൊല്ലത്ത് തന്നെ ഈ പ്രോഗ്രാം നടത്തണം എന്നുള്ളൊരു റിസ്ക് എടുത്തത്. പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കൊല്ലത്ത് നടത്തിയാൽ വിജയിക്കുമോ, എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു മറുപടിയായിട്ട് കൊല്ലംകാരെയും സമീപത്തുള്ള മറ്റെല്ലാ ജില്ലക്കാരെയും നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
0: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന സംഗീത സദസ്സുകളും ഇങ്ങനെയുള്ള കൂട്ടായ്മകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്തിനും ഭംഗിയുണ്ടാകുന്നത്. അപ്പോൾ ഈ ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള പ്രസിദ്ധരായിട്ടുള്ള സിംഗേഴ്സ് ഇവിടെ വരുമ്പോൾ ഈ കൊല്ലം കണ്ടവനില്ല വേണ്ട എന്ന് പറയുന്നത് ഒന്നുകൂടി നമുക്കൊന്ന് സെറ്റാക്കാം, റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് റേഡിയോ ജംഗ്ഷനിൽ കൃഷ്ണായനത്തിൻ്റെയും മ്യൂസിക്കൽ ഇവൻറ്റിൻ്റെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്റ്റേറ്റ് 91.2 എന്ന റേഡിയോ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Radio Junction.
1: Wiggle, wiggle, wiggle.
2: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. കൊല്ലത്ത് ഈ മാസം 17-18 തീയതികളിൽ നടക്കുന്ന കൃഷ്ണായനം സംഘടിപ്പിക്കുന്ന മ്യൂസിക്കൽ ഇവന്റിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാർ, ഹരിശങ്കർ എന്നിവർ ചേർന്ന് 2 ദിവസങ്ങളിലായിട്ട് അങ്ങനെ സംഗീത സന്ധ്യയിൽ ഒരു നാട് മുഴുവൻ ഒരാഘോഷത്തിന്റെ ഒരു തിരക്കിന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ സംഘാടകർ, ഏതൊരു പ്രോഗ്രാമിലും നമ്മൾ പ്രോഗ്രാം ഏറ്റവും ഭംഗിയാവുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. കാരണം ഒരു പ്രോഗ്രാമിന്റെ ഐഡിയ മനസ്സിൽ വരുന്നത് മുതൽ, ഒരു കുഞ്ഞാശയം മനസ്സിൽ ജനിക്കുന്നത് മുതൽ, ആ ഒരു സാധനം സ്റ്റേജിൽ ഈ പ്രോഗ്രാം നടക്കുമ്പോഴും നെഞ്ചിങ്ങനെ ഹാർട്ട് ബീറ്റ്സ് കൂടി ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, ഇതിന് കോർഡിനേഷൻ ടീമിലുള്ള ആളുകൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു ടീം മുഴുവനായിട്ട് കൃഷ്ണായനം എന്ന് പറയുന്ന ഒരു ഇവന്റ് വലിയ രീതിയിൽ നടത്തുമ്പോൾ അവിടുന്ന് വിട്ടതാണ് നമ്മുടെ അഞ്ജലിയെ ഒരു ടീമിന്റെ മുഴുവൻ കാര്യങ്ങളും പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾ വിചാരിക്കും ഈ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പാട്ട് കേൾക്കാൻ ഈ ഒരു ഇപ്പോൾ ഈ തിരക്കിട്ട ലൈഫിൽ കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ലൈഫ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ബുക്ക് മൈ ഷോയിൽ കിട്ടും, ഇന്ത്യ ഇവിലെ കിട്ടും, മലയാള മനോരമ ക്യുക്ക് ആപ്ലിക്കേഷനിലും കിട്ടും, ക്യുക്ക് കേരള ആപ്ലിക്കേഷൻ ഇതിലൊക്കെ ആപ്പിലൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പാടുപടിയൊന്നും വേണ്ട, ഈസി ആയിട്ട് ഓൺലൈനിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇവന്റ് കളറാക്കാം, പൊളിയാക്കാം. കൊല്ലത്ത് വരുന്ന ആളുകൾ, നമ്മുടെ ഒരു ഐക്യവും കോർഡിനേഷനും ഇതൊക്കെ കണ്ട് ഞെട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതിനെ കുറേ ദിവസങ്ങളായിട്ട് അഞ്ജലി ഇതിൻ്റെ ഒരു തിരക്കിലാണ്, ആ ഒരു ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
3: ഇതിപ്പം ഞാനല്ല, ഞാൻ മാത്രമല്ല, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ കോർഡിനേറ്റേഴ്സും അഹോരാത്രം പണിയെടുക്കുക എന്ന് വേണം പറയാൻ. രാപ്പകലില്ലാതെ ഇപ്പോൾ നമ്മളുടെ ഗ്രൗണ്ടിൽ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൃഷ്ണായനത്തിൻ്റെ കോർഡിനേറ്റേഴ്സായ ശ്രീരാജ് ജി, അദ്ദേഹം ഇന്നലെ രാത്രി ഏറെ വൈകിയും ആ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹം അവിടെയാണ്. അതേപോലെ ഓരോരുത്തരും, പല നമ്മുടെ കൃഷ്ണായനത്തിലെ മെമ്പേഴ്സ് എല്ലാവരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജോലിയുടെ ഇടയിലും അവരുടെ കുടുംബത്തിൻ്റെ തിരക്കുകൾക്കിടയിലും

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ. വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകളും പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ സ്വാതി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, കാരണം കൃഷ്ണായനം എന്ന് പറയുന്ന സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ സാരഥികളിൽ ഒരാളായിട്ടുള്ള അഞ്ജലിയാണ്. കാരണം ഈ വരുന്ന 17-18 തീയതികളിൽ കൊല്ലം ആശ്രാമം കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു മ്യൂസിക്കൽ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും സന്തോഷമുള്ള ഓറ കേ പോപ്പ് സിംഗർ അല്ല, ഇത്രയും കൊറിയൻ ഇത്രത്തോളം ജെൻസികളെ അട്രാക്ട് ചെയ്യുന്നൊരു ബാൻഡ് കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഹരിശങ്കറിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, എം ജി ശ്രീമാർ സാറിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ, ഔറ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയ്യോ കൊല്ലം പൊടി പൂരമാണല്ലേ. ഇതൊരു ഉത്സവമാക്കുകയാണ്. ഭക്തിയുണ്ട്, ആഘോഷമുണ്ട്, എല്ലാവർക്കും എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃഷ്ണായനം സ്പിരിച്വൽ ഓർഗനൈസേഷന്റെ കുറച്ച് കാര്യങ്ങൾ, ഓൾഡ് ഏജ് ഹോം ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ കിട്ടുന്ന പൈസ അവർക്ക് വേണ്ടിയിട്ടും അവരുടെ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടും. അപ്പോൾ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ ആളുകളിൽ പൊതുവെ ഒരു ധാരണയുണ്ടാകും, ഒറ്റപ്പെട്ടു പോയിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന ഒരിടമായിട്ടാണോ? പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ആത്മീയത, അല്ലെങ്കിൽ കുറച്ചു നേരം എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അവൻ്റേതായിട്ടുള്ളൊരിടം അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് അഞ്ജലിയോട് ചോദിക്കാം അങ്ങനെ ഒരിടത്തെ പറ്റിയിട്ട്, ഓൾഡ് ഏജ് ഹോം അങ്ങനെ ഒരു സങ്കല്പം കൊണ്ടുവന്നതിനെ പറ്റിയിട്ടും എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം, എന്തൊക്കെയാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് കൂടി ഒന്ന് പറയാമോ?
1: സമൂഹത്തിലേക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യണം എന്നുള്ള ഒരു കൃഷ്ണായനത്തിന്റെ കൂട്ടായ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ഓൾഡ് ഏജ് ഹോം. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഓൾഡ് ഏജ് ഹോമുകൾ ഭക്ഷണവും വസ്ത്രവും മരുന്നും കൊടുത്ത് അനാഥരായവരെയോ അല്ലെങ്കിൽ മറ്റാർക്കും വേണ്ടാത്തവരോ ഒക്കെ പാർപ്പിക്കുന്ന ഇടമാണ്. പക്ഷെ കൃഷ്ണായനം ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഓൾഡ് ഏജ് ഹോം അല്ല. കൃഷ്ണായനത്തിൽ വരുന്ന വയോധികരായിട്ടുള്ള എല്ലാവരും അവരുടെ മാനസിക ശാരീരികമായ ഹെൽത്ത് മുന്നോട്ട് അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ യോഗ, മെഡിറ്റേഷൻ, ആത്മീയമായിട്ടുള്ള യാത്രകൾ, കൾച്ചറൽ പ്രോഗ്രാം, അവ ഈ നമ്മളുടെ കൃഷ്ണായനത്തിൽ വന്ന് നമ്മളുടെ ഓൾഡ് ഏജ് ഹോമിൽ നിൽക്കുന്ന എല്ലാവരും എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കും. അതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും സന്തോഷമുള്ളവരായിരിക്കും. അവർ വയോധികരായതുകൊണ്ട് അവരൊറ്റപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ അവർക്ക് ഇനി ഒന്നും ചെയ്യാനില്ലെന്നോ ഒക്കെ ചിന്തിച്ചിട്ട് ഇരിക്കുന്നവരായിരിക്കും മിക്കവരും. അപ്പം അതിനപ്പുറത്തേക്ക് അവരുടെ മരണം വരെയും അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, അവർക്ക് അനുഭവിക്കാൻ, അവർക്ക് തിരിച്ചറിയാൻ. അത് നമ്മളിലൂടെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
0: തീർച്ചയായിട്ടും. ഇപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇനി വളരെ കുറച്ച് ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ബുക്ക് മൈ ഷോ, ഇന്ത്യ ഇവ്, മീഡിയ, മലയാള മനോരമ, ക്യുക്ക് കേരള ആപ്പ്, ഇതിലെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് രൂപീകൃതമായിട്ടുള്ള കൃഷ്ണായനം, ദ സ്പിരിച്വൽ ജേണി അല്ലേ, അങ്ങനെ ആത്മീയതയുടെ പാതയിൽ നിന്ന് ആരംഭിച്ച ഒരുപറ്റം ചെറുപ്പക്കാർ അങ്ങനെ ഒരേ മനസ്സിൽ കൊണ്ടുവന്ന ഈ ഒരു സംഗമം ഏറ്റവും നല്ല വിജയത്തിൽ കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രോഗ്രാമായി മാറട്ടെ എന്ന് ടീം എൻട്രോഡിയോ 91.2 ആശംസിക്കുന്നു. ഇതിലെ നന്മകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ എടുത്തു പറയാനും ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ മുതൽ പ്രായമായവരെ വരെ ഒരേപോലെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ആ ഒരു വലിയ മനസ്സിന്റെ ടീമിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ആളുകളിൽ ചികിത്സാ ധനസഹായമായിട്ടും വിദ്യാഭ്യാസ ധനസഹായമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചേർന്ന് വളർന്നു പന്തലിക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഒരു കൊല്ലത്തൊരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് പല പല എതിർപ്പുകളും യോജിപ്പുകളിലൂടെയൊക്കെ കടന്നിട്ടാണ് ഈ ഒരു ഫൈനൽ പ്രോഗ്രാമിലേക്ക് എത്തിയതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിനെ ഏറ്റവും വിജയമായിട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ നാട്ടുകാരുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ സംഗീതം ആസ്വദിക്കാം, ഭക്തിയുടെ ലഹരിയിൽ നമുക്ക് ജീവിക്കാം. ടീം കൃഷ്ണായനത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ടിക്കറ്റ് എടുത്തിട്ടില്ലാത്തവർ വേഗം വേഗം എടുത്തോളൂ ആശംസകൾ ഒരിക്കൽ കൂടി. താങ്ക് യു അഞ്ജലി, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സ്വാതി, താങ്ക് യു. കൃഷ്ണായനത്തിന്റെ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് എന്റെ റേഡിയോ 91.2 ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും ഒരു പ്രോഗ്രാം പല ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ നമ്മൾ അപ്രോച്ച് ചെയ്തെങ്കിലും ആദ്യമായിട്ടാണ് ഒരു റേഡിയോയിൽ നമ്മുടെ ഒരു പ്രൊമോഷൻ വരുന്നത്. അതിന് സ്വാധിക്കും എന്റെ റേഡിയോ ടീമിനും ഒരുപാട് നന്ദി.
0: താങ്ക് യു, താങ്ക് ടീം കൃഷ്ണായനം. നമ്മുടെ ക്യാമറമാൻ സജിത്ത് വൈഫ് ആതിര, ലൈറ്റ് ഗേൾ അല്ലേ, സപ്പോർട്ടീവായിട്ട് വൈഫും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ടീമിന് എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരേ കണ്ണിലൊരു പ്രകാശം വരുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടം. നമുക്ക് ഒരാളെ പറ്റി പറയുമ്പം അവരോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഇവരുടെ വാക്കുകളിൽ നിന്ന് നേരിട്ട് കണ്ടറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ റേഡിയോ 91.2.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിലത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മുടെ കൂടെ യാത്രയിൽ ഇന്ന് കൃഷ്ണായനം ടീമിന്റെ സംഘാടകരുണ്ടായിരുന്നു. അപ്പൊ ഈ വരുന്ന 17-18 തീയതികളിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു മ്യൂസിക്കൽ ഇവന്റിൽ ഉണ്ടാവണം. ബുക്ക് മൈ ഷോയില് ഇന്ത്യ ഈ മലയാള മനോരമ ക്യൂ കേരള അപ്പ് ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോ ഈ ഒരു അവസരം നമ്മുടെ നാട് ഈ ഒരു സംഗീത സംഗമത്തിൽ നിൽക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യുക. ആശംസകളുമായി ടീം റേഡിയോ 91.2. നാളെ കൃത്യം 7 മണിക്ക് ഓണാട്ടുകര പാസഞ്ചറിൽ നിങ്ങളുടെ സ്വാതി ഉണ്ടായിരിക്കുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
8: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
7: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്. എന്റെ റേഡിയോ 91.2.

എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് എന്റെ വായനശാല വായിച്ചെടുക്കുന്ന പുസ്തകം വിമൽ റോയിയുടെ നീർക്കിളുകൾ പാടുമൊരു ദിക്കു കാണാം. ഒപ്പമുള്ളത് ആതിര. നിങ്ങളിൽ യാത്രകളെ പ്രണയിക്കാത്തവരായി ആരാണുള്ളത്? വണ്ടി കയറി എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ജനലിനരികിലെ മാറുന്ന മായാ കാഴ്ചകൾ കണ്ട് മനസ്സ് നിറയ്ക്കുക. എന്നാൽ വീട്ടിലിരുന്ന് പുസ്തക താളുകൾ മറിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പുസ്തകം പരിചയപ്പെട്ടാലോ? എത്ര വിചിത്രവും മനോഹരവുമായാണ് കഥകൾ ഉണ്ടാകുന്നത്, അതിന് ഉപകഥകൾ ഉണ്ടാകുന്നത്, അത് മനുഷ്യൻ വിശ്വസിക്കുന്നത്, അതിൽ ആരാധന മൂർത്തികൾ രൂപപ്പെടുന്നത്, അതൊക്കെയും ശ്രേഷ്ഠമായ ദൈവസങ്കല്പങ്ങളായി മാറുന്നത്. ഇതൊക്കെ തന്നെയാണ് ഓരോ കഥകളുടെയും സവിശേഷതകൾ. പ്രിയ എഴുത്തുകാരൻ വിമൽ റോയിയുടെ നീർക്കിളികൾ പാടുമൊരു ദിക്കു കാണാം എന്ന മനോഹരമായ യാത്രാവിവരണം മാർക്സിന്റെ ഹൈഗേറ്റ് സെമിത്തേരി മുതൽ അഗസ്ത്യ മുടി ശൃംഗങ്ങൾ വരെയുള്ള ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ഒരു വലിയ നിര തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം. വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും വലിയൊരു ഭൂപടം തുറന്നിടുന്ന പുസ്തകമാണിത്. കാൾ മാർക്സിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലണ്ടനിലെ ഹൈഗേറ്റ് സെമിത്തേരി മുതൽ പശ്ചിമഘട്ടത്തിന്റെ ദൃശ്യചാരുതിയായ അഗസ്ത്യാമുടി ശൃംഗങ്ങൾ വരെയുള്ള യാത്രകളും ചിന്തകളും ചേർത്ത് വെച്ച മനോഹരമായ ഒരു യാത്രാ പുസ്തകമാണിത്. ഈ പുസ്തകത്തെ കുറിച്ചും വിമൽ റോയിയുടെ എഴുത്തു രീതിയെ കുറിച്ചും പ്രമുഖ സാഹിത്യകാരന്മാരിൽ എം മുകുന്ദന്റെ അഭിപ്രായങ്ങളാണ്. ഒരു യാത്രാവിവരണം എന്നതിലുപരി ചരിത്രവും ഭൂമിശാസ്ത്രവും മനുഷ്യബന്ധങ്ങളും ഒത്തുചേരുന്ന അപൂർവമായ ഒരു വായന അനുഭവമാണ് ഈ പുസ്തകം. നാം പോകാത്ത ഇടങ്ങളിലൂടെ എഴുത്തുകാരൻ നമ്മെ കൈപിടിച്ചു നടത്തുമ്പോൾ അവിടങ്ങളിലെ കാറ്റും മണവും വായനക്കാരനും അനുഭവപ്പെടുന്നു. സക്രിയയുടെ വാക്കുകൾ, യാത്രകളെ വെറും കാഴ്ചകളായി കാണാതെ അതിനു പിന്നിലെ സംസ്കാരത്തെയും കഥകളെയും ദൈവസങ്കല്പങ്ങളെയും തിരയുന്ന എഴുത്തുകാരന്റെ സൂക്ഷ്മദൃഷ്ടി പ്രശംസനീയമാണ്. മാന്ത്രികമായ ഒരു ഭാഷാ ശൈലിയാണ് വിമൽ റോയിയുടേത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ അഭിപ്രായത്തിൽ ഓരോ യാത്രയും മനുഷ്യന്റെ ഉള്ളിലെ തിരച്ചിലുകളാണ്. വിമൽ റോയിക്ക് സാധിച്ചു എന്നത് ഈ പുസ്തകത്തിന്റെ സവിശേഷതയാണ്. കഥകളും ഉപകഥകളും ദൈവസങ്കല്പങ്ങളും മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനത്തെയും യാത്രകൾ അതിനെ എങ്ങനെ വഴിയൊരുക്കുന്നു എന്നതിനെ കുറിച്ചുമുള്ള വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയ പുസ്തകമാണിത്. ഓരോ യാത്രാസ്നേഹിയും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം കൂടിയാണിത്. ഈ പുസ്തകത്തിലെ അനുഭവങ്ങൾ യാഥാർത്ഥ്യവും ആവിഷ്കാരവും സമന്വയിക്കുന്ന മനോഹരമായ ഒരു സ്വപ്നം പോലെയാണ് വായനക്കാരുടെ മനസ്സിൽ തട്ടുന്നത്. തികച്ചും അനുപമമായ ഒരു വായന അനുഭവമാണിത്. പ്രശസ്ത സാഹിത്യകാരൻ KR ഇന്ദുഗോപൻ നിരീക്ഷിക്കുന്നത് പോലെ ഇന്നത്തെ കാലത്ത് യാത്രാവിവരണം എഴുതാൻ വളരെ എളുപ്പമാണ്. കണ്ടതൊക്കെ ഒന്ന് പകർത്തി വിക്കിപീഡിയയും നോക്കി കുറച്ച് ചിത്രങ്ങളും ചേർത്താൽ മതി. എന്നാൽ വിമൽ റോയിയുടെ യാത്രാവിവരണം അതിൽ നിന്നൊക്കെ തികച്ചും വേറിട്ടു നിൽക്കുന്നു. അതൊരു വലിയ ആശ്വാസമാണ്. കേവലം സ്ഥലങ്ങൾ കാണുക എന്നതിനപ്പുറം അവിടുത്തെ മനുഷ്യരെ കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഖോലാർ ഖനികളിലെ ദുരിതപൂർണമായ ജീവിതവും അവിടെയുള്ള മനുഷ്യരുടെ കഥകളും അദ്ദേഹം നമുക്ക് മുന്നിലെത്തിക്കുന്നു. പോകാത്തവർക്ക് അവിടെ പോകാൻ തോന്നുകയും പോയവർക്ക് അയ്യോ ഞാൻ ഇവിടെ ചെന്നപ്പോൾ ഈ മനുഷ്യരെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് നിരാശ തോന്നുകയും ചെയ്യുന്നിടത്താണ് മികച്ചൊരു യാത്രാവിവരണം ജന്മമെടുക്കുന്നത്. ഈ പുസ്തകം നൽകുന്നതും അത്തരമൊരു അനുഭവമാണ്. ഇത് വെറുമൊരു യാത്ര മാത്രമല്ല, മനുഷ്യബന്ധങ്ങളുടെയും അനുഭവങ്ങളുടെയും വലിയൊരു ലോകം തന്നെയാണ്. ടൂറിസം മേഖലയിലെ പ്രധാന വ്യവസായിയാണ് വിമൽ റോയി. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായും മൂന്നാറിലെ റിസോർട്ടുകളാണ്. വിനോദസഞ്ചാരികൾക്ക് സ്വകാര്യമായ താമസവും നല്ല ഭക്ഷണവും മാന്യമായ ആതിഥേയത്വവും നൽകുക എന്നതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെയും പ്രത്യേകത. ഒന്നര പതിറ്റാണ്ടുകാലത്തെ മൂന്നാർ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതിയായ ഹൃദയം തൊട്ട മൂന്നാർ. ഇതിനോടകം പല പതിപ്പുകൾ വന്ന ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും ഏറെ ശ്രദ്ധേയമാണ്. നീർക്കിളികൾ പാടും ഒരു ദിക്ക് കാണാം വിമൽ റോയിയുടെ രണ്ടാമത്തെ പുസ്തകമാണ്. 10 പ്രദേശങ്ങളിലേക്ക് നടത്തിയ യാത്രയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. കൊല്ലം കരുനാഗപ്പള്ളി കല്ലോലി ഭാഗത്ത് കേശവാസിൽ EK വിശ്വനാഥന്റെയും ടി ലേഹയുടെയും മകൻ വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് അവധിയെടുത്ത് കഴിഞ്ഞ 15 വർഷമായി സ്വകാര്യ ടൂറിസം മേഖല പ്രവർത്തിക്കുന്നു. ദീർഘകാലം ദി ഫോക്ക് റിസോർട്ടിന്റെയും വൈബ് മൂന്നാറിന്റെയും ജനറൽ മാനേജർ, ഗുഡ് ഷെപ്പേർഡ് കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ഇപ്പോൾ ഗ്രാസ് ഹോപ്പർ ഹോട്ടൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ, മൂന്നാർ ഡെസ്റ്റിനേഷൻ മേക്കേഴ്സിന്റെ സ്ഥാപക പ്രസിഡന്റും ഫിലിക് ഹോസ്പിറ്റാലിറ്റി കൺസൾട്ടന്റും കേരള സർക്കാർ ടൂറിസം അഡ്വൈസറി കമ്മിറ്റി അംഗവുമാണ്. വിമൽ
റോയ് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെയും വിദേശത്തിലെയും ചില സഞ്ചാരങ്ങളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 10 യാത്രകൾക്ക് അക്ഷരം കൊണ്ട് ആഖ്യാനം തീർത്ത് അതൊരു നൂലിഴയിൽ കോർത്തെടുത്തതാണ് ഈ പുസ്തകം. സഞ്ചാര സാഹിത്യത്തിലെ മഹത്തായ ഗ്രന്ഥങ്ങളുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒന്നാകും ഇതെന്ന അവകാശവാദങ്ങളില്ല അദ്ദേഹത്തിന്. മറിച്ച് ദശദേശങ്ങളിലും അദ്ദേഹം കണ്ടനുഭവിച്ചതിന്റെ ചെറിയൊരു ചുൽക്കാഴ്ച തീർക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്.

ും അരയെന്നമേ ആഴിമുഖമേ എന്നെ പിരിയല്ലേ എന്നു നിങ്ങൾ എന്തേ പറയാതിരുന്നു, തീരെ ഉചിതമല്ലെന്ന സത്യം ആരും പറയാതിരുന്നു. ഈ കവിത കേട്ടു കഴിഞ്ഞപ്പോൾ എത്ര സുന്ദരവും എന്നാൽ അതിലേറെ ഹൃദയസ്പർശിയുമായ വരികളായിട്ടാണ് നമുക്കിവ തോന്നിയത്. മനോഹരമായ യാത്രാവിവരണ പുസ്തകത്തിലെ അധ്യായത്തിൽ പ്രകൃതിയുടെയും യാത്രയുടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വരികൾ കടന്നു വരുന്നത് തമിഴിലെ ചിലപ്പതികാരത്തിലെ വരികൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ്. കാനൽ വരി കഥ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ പിരിയുകയില്ല എന്ന വാക്ക് തന്നെ പ്രിയപ്പെട്ടതെന്നും മരുഭൂമിയിലെ രഥം പോലെ കൈവിട്ടു പോയതിന്റെ വഞ്ചനയും വേദനയുമാണ് ഇതിന്റെ വരികളിൽ നിഴലിക്കുന്നത്. വിരഹത്തിന്റെ കനൽ വഴികളിൽ ആശ്വാസമാകേണ്ട തണുത്ത നീരുറവകളും പൂത്തുനിൽക്കുന്ന പുൽച്ചോലകളും യമനിലെ യാഴിമുഖവുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ചില സത്യങ്ങളെ തന്നെയാണ്. എന്നെ പിരിയല്ലേ എന്ന് നിന്നോട് എന്തേ പറയാതിരുന്നു എന്നും ഈ വേർപാട് ഒട്ടും ഉചിതമല്ല എന്ന സത്യം നിന്നോട് എന്തേ ആരും പറയാതിരുന്നു എന്നും ചോദിക്കുമ്പോൾ ആ വരികളിൽ നിറയുന്നത് വലിയൊരു ഏകാന്തതയും നഷ്ടബോധവുമാണ്. ഒരു യാത്രയിൽ കേവലം കാഴ്ചകൾ കാണുക മാത്രമല്ല അതിലൂടെയുള്ള അനുഭവം കൂടി തിരിച്ചറിയുക എന്നതാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായത്തിന്റെ പേര് തന്നെ കേൾക്കാൻ എന്ത് രസമാണെന്നോ. മേപ്പിൾ മരങ്ങൾ ഇലകൊഴിക്കുന്ന ഹൈഗ്രേഡ് സിമിട്രി, ഇവിടെ മരണത്തിന്റെ നിശബ്ദതയില്ല. പ്രകൃതിയും ചരിത്രവും ഒത്തുചേരുന്ന ഒരന്തരീക്ഷമാണ് എഴുത്തുകാരൻ കാട്ടിത്തരുന്നത്. മേപ്പിൾ ഇലകൾ കൊഴിയുന്ന ഹൈഗ്രേഡ് സിമിട്രിയുടെ ദൃശ്യം എത്ര മനോഹരമായിരിക്കും. അടുത്ത അധ്യായം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സമാധാനവും പ്രാർത്ഥനാ നിർഭരവുമായ അനുഭവങ്ങളും പ്രകൃതിയുടെ ശാന്തതയും വർണ്ണിക്കുന്ന വളരെ ഗാംഭീര്യമുള്ള ഒരു ഭാഗമാണിത്. ഇനി നമ്മൾ പോകുന്നത് ചരിത്രത്തിന്റെ ചില ഏടുകളിലേക്കാണ്. കല്ലിൽ കാലം കാത്തുവെച്ച പ്രണയകാവ്യം, ജഹാനാര. ഈ അധ്യായത്തിന്റെ പേര് പോലെ തന്നെ പ്രണയവും ഓർമ്മകളും ആഴത്തിൽ തങ്ങി നിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങളെ കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത്. കല്ലുകളിൽ കൊത്തിവെച്ച ആ പ്രണയകാവ്യം വായനക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. KGF കോലാർ കനികളും കാണാക്കഥകളും. സ്വർണ കനികളുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ കോലാറിന്റെ മണ്ണിലെ മനുഷ്യരുടെ യാഥാർത്ഥ്യങ്ങളും ചരിത്രവും രേഖപ്പെടുത്താത്ത കാണാക്കഥകളുമാണ് എഴുത്തുകാരൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ വൈവിധ്യങ്ങളാണ് അടുത്ത അധ്യായങ്ങൾ. സൂക്ഷിച്ചു നോക്കുക, നിങ്ങളുടെ ഈ മണ്ണിൽ നാനാതരത്തിലെ നിറങ്ങൾ, മണ്ണിന്റെയും മനുഷ്യരുടെയും വൈവിധ്യമാർന്ന നിറങ്ങളെയും സംസ്കാരങ്ങളെയും അടുത്തറിയാൻ പ്രേരിപ്പിക്കുന്ന ശീർഷകം തന്നെയാണ്. വെള്ളത്തിനടിയിലും കരയിലുമായ ഋതുക്കൾക്കനുസരിച്ച് മാറുന്ന റോസറി ചർച്ചിന്റെ ഏകാന്തതയും സൗന്ദര്യവുമാണ് ഇതിലെ പ്രധാന വിഷയം. ഇനി പുണ്യനദികളുടെയും സൗന്ദര്യത്തിന്റെയും തീരത്തേക്ക് പോയാലോ. ഗംഗേ തപക ശാന്തി തീർത്തി, സംഗേ ഗംഗേ തീരെ. ശാന്തതയും ആത്മീയ അനുഭവങ്ങളും അവിടെയുള്ള ജീവിതങ്ങളും ആവിഷ്കരിക്കുന്ന മനോഹരമായ ഭാഗമാണിത്. അതുപോലെ ചരിത്ര പ്രസിദ്ധമായ ചിത്രപൂർണിമയിൽ തിളഞ്ഞ കാവേരി പൂമ്പട്ടണം, പഴയകാല തമിഴ് സാഹിത്യത്തിലും ചരിത്രത്തിലും നിറഞ്ഞു നിൽക്കുന്ന കാവേരി പൂമ്പട്ടണത്തിന്റെ പൗർണമി ഭംഗിയും കടലോര ഓർമ്മകളുമാണ് ഈ അധ്യായത്തിൽ. അവസാന അധ്യായങ്ങളിലേക്ക് എത്തുമ്പോൾ യാത്ര കൂടുതൽ ആത്മബന്ധമുള്ളതാകുന്നു. യാത്രാ സംഘത്തിലെ സൗഹൃദവും യാത്ര നൽകുന്ന ആഴമേറിയ അനുഭവങ്ങളും പ്രകൃതിയുടെ ശക്തികളോട് ഉപമിക്കുന്ന മനോഹരമായ വിവരണമാണിത്. ഒടുവിൽ പുസ്തകത്തിന്റെ പേര് തന്നെയുള്ള അധ്യായം നീർക്കിളികൾ പാടും മുരുതിക്ക് കാണാം. പ്രകൃതിയും പക്ഷികളും ശാന്തമായ കുളിർമയും നിറഞ്ഞ ഏതോ ഒരു സുന്ദരമായ ഇടത്തിലേക്ക് വായനക്കാരെ എത്തിച്ചുകൊണ്ടാണ് ഈ യാത്ര അവസാനിക്കുന്നത്. ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ഈ പുസ്തകം വായിക്കാൻ തോന്നുന്നില്ലേ? ഓരോ തലക്കെട്ടും ഓരോ കവിത പോലെ മനോഹരമാണ്. വിമൽ റോയി എഴുതിയ നീർക്കിളികൾ പാടും മുരുതിക്ക് കാണാം വായിക്കൂ. പുതിയ ദിശകളിലേക്ക് മനസ്സുകൊണ്ട് യാത്ര ചെയ്യൂ. Hen Radio 91.2 എന്റെ വായനശാലയിൽ നിങ്ങൾക്കായിട്ട് ഈ പുസ്തകം കാത്തിരിക്കുന്നു. മറ്റൊരു നല്ല പുസ്തകവും വായനയുമായി വീണ്ടും കാണാം. അതുവരെ കേട്ടുകൊണ്ടേ ഇരിക്കൂ Hen Radio 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
7: ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ആർജെ ആതിരയാണ്. കൊല്ലം തപാൽ ഡിവിഷനും കൊല്ലം സിവിൽ സ്റ്റേഷനും സംയുക്തമായി കളക്ട്രേറ്റിലെ ITI ഹാളിൽ ഒക്ടോബർ 14-15 തീയതികളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 വരെ ആധാർ, പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് ആൻഡ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് മേള സംഘടിപ്പിക്കും. പുതിയ ആധാർ എടുക്കുന്നതിനുള്ള അവസരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മാത്രം. നിലവിലെ ആധാറിലെ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൌകര്യം, ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ, ഡെമോഗ്രാഫിക് അപ്ഡേഷൻ, ആധാറിലെ രേഖകളുടെ അപ്ഡേഷൻ, കുട്ടികളുടെ നിർബന്ധിത ആധാർ അപ്ഡേഷൻ എന്നീ സേവനങ്ങൾക്ക് പുറമെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് പദ്ധതി, പോസ്റ്റ് ഓഫീസ് സേവിംഗ് അക്കൌണ്ട്, സുകന്യ സമൃദ്ധി അക്കൌണ്ട്, പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഹെൽത്ത് ഇൻഷുറൻസ് എന്നിവയിൽ ചേരാനുള്ള അവസരവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9446667542, ജില്ലാ പഞ്ചായത്ത്, ജീവനം കിറ്റ് വെൽഫെയർ ഫൗണ്ടേഷൻ. ഒക്ടോബർ 14 നടത്താനിരുന്ന വാർഷിക പൊതുയോഗം ഒക്ടോബർ 30 ഉച്ചയ്ക്ക് 2 മാറ്റിയതായി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന്റെ ഭാഗമായുള്ള അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ നേരത്തെ ഫാർമർ ITI നേടിയ കർഷകർ മുഴുവൻ കൃഷിഭൂമികളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. തുടക്കത്തിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഒരു കൃഷിഭൂമിയുടെ വിവരങ്ങൾ മാത്രമേ നൽകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നിലവിൽ മറ്റ് കൃഷിഭൂമികളുടെ വിവരങ്ങൾ കൂടി ചേർക്കാനുള്ള സൌകര്യം പോർട്ടലിലും ആപ്പിലും ലഭ്യമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന കാർഷിക പദ്ധതികൾ, സബ്സിഡികൾ, PMFPY, കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ്, വളവിതരണം തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഭാവിയിൽ ഫാർമർ ITIയും രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ വിസ്തൃതിയും അടിസ്ഥാനമാക്കിയാകും ലഭിക്കുക. ഇതുവരെ രജിസ്റ്റർ ചെയ്ത കർഷകർ എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. വിവരങ്ങൾ സ്വയം ചേർക്കുന്നതിനുള്ള യൂസർ മാനുവൽ കൃഷിവകുപ്പിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ, കൃഷിഭവനുകൾ എന്നിവയുടെ സേവനങ്ങളും കർഷകർക്ക് പ്രയോജനപ്പെടുത്താം. യൂസർ മാനുവൽ ലിങ്ക് https://kerala-agriculture.gov.in/en/farmer-registry. കോന്നി കൌൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോളേജ് ഓഫ് ഇൻഡിജൻസ് ഫുഡ് ടെക്നോളജി പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് ഒഴിവിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഒക്ടോബർ 24. വിവരങ്ങൾക്ക് www.supplycokerala.com. ഫോൺ നമ്പർ 8281481620. ചവറ ICDS പ്രോജക്ട് പരിധിയിലുള്ള തെക്കുംഭാഗം തേവലക്കര, പന്മന, ചവറ, നീണ്ടകര പഞ്ചായത്തുകളിലെ 166 അംഗണവാടികളിൽ പോഷക ബാല്യം പദ്ധതി പ്രകാരം പാൽ മുട്ട വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി ഒക്ടോബർ 19. ഫോൺ നമ്പർ 9656714320. ചെങ്ങന്നൂർ സർക്കാർ വനിതാ ITIയിലെ വിവിധ ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 2 ബന്ധപ്പെടണം. ഫോൺ നമ്പർ 04792457469. പട്ടികജാതി വികസന വകുപ്പ് അക്രഡേറ്റ് എഞ്ചിനീയർ ഓവർസിയർ പരിശീലന പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക്, എംടെക് ഡിപ്ലോമ ഐടിഐ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പട്ടികജാതി വിഭാഗക്കാർക്കാണ് അവസരം. ജില്ലാ ബ്ലോക്ക് കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമാണ് പരിശീലനാർത്ഥികളെ നിയമിക്കുന്നത്. 50% അക്രഡിറ്റ് എഞ്ചിനീയറിംഗ് ബിടെക് എംടെക് യോഗ്യതയുള്ളവർ, ശേഷിക്കുന്ന 50% അക്രഡിറ്റ് ഓവർസിയർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഐടിഐ എന്ന ക്രമത്തിലാണ് നിയമനം. പ്രായപരിധി 21-35 വയസ്സ്. പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മുൻവർഷങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുത്തവരെ പരിഗണിക്കുന്നതല്ല. പരിശീലന കാലാവധി 2 വർഷമാണ്. ജാതി, യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതമുള്ള അപേക്ഷ 31 October വൈകിട്ട് 5 PM ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0474279499. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2026-27 വർഷത്തെ ലാപ്ടോപ്പ് വിതരണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ അംഗീകൃത കോളേജുകളിൽ MBBS, BTech, MTech, BAMS, BDS, BVSV ആൻഡ് AH, MR, BR, PG ആയുർവേദം, PG ഹോമിയോ, PG MSS MD, PG ഹോമിയോ, BHMS, MD, MD, MDS, MVS ആൻഡ് AH, MBA, MCA, MS, സിദ്ധ മെഡിസിൻ സർജറിയിൽ ബിരുദം, യുനാനി മെഡിസിൻ ആൻഡ് സർജറിയിൽ ബിരുദം, BSSC അഗ്രികൾച്ചർ ഓണേഴ്സ്, BSSC ഫോറസ്ട്രി ഓണേഴ്സ്, BSSC എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓണേഴ്സ്, ഫിഷറി സയൻസിൽ ബിരുദം, BFarm എന്നീ കോഴ്സുകളിൽ 2026-27 വർഷം പ്രവേശനം ലഭിച്ചവരായിരിക്കണം അപേക്ഷകർ. അവസാന തീയതി 31 October. വിവരങ്ങൾക്ക് കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസ് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0474279945. പുനലൂർ അർബൻ ICDS ഓഫീസ് പരിധിയിൽ പ്രവർത്തിക്കുന്ന 74 അംഗനവാടികളിലേക്ക് 2026-27 സാമ്പത്തിക വർഷത്തെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിറ്റ് വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. 23 October ഉച്ചയ്ക്ക് 2:30 വരെ ടെൻഡർ സ്വീകരിക്കും. ഫോൺ നമ്പർ 9497082239. ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ അധികാര പരിധിയിലെ വിവിധ ആശുപത്രികളിലേക്ക് നഴ്സന്മാരെ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. യോഗ്യത, സർക്കാർ അംഗീകൃത GNMM കോഴ്സ്. പ്രായപരിധി 45 വയസ്സ്. യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പും തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം തേവള്ളി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ 23 October രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 0472-27972. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്കുള്ള 2026-27 വർഷത്തെ സ്കോളർഷിപ്പിന്റെ അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലെ 8 ക്ലാസ് മുതൽ പ്രൊഫഷണൽ PG കോഴ്സുകൾ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി 31 October. വിവരങ്ങൾക്ക് കേരള കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസ്. ഫോൺ നമ്പർ 0474279845. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സാമൂഹിക നീതി വകുപ്പ് ഏർപ്പെടുത്തിയ സംസ്ഥാന ഭിന്നശേഷി അവാർഡിന്റെ നോമിനേഷനുകൾ ക്ഷണിച്ചു. 11, 12, 13 വിഭാഗത്തിൽപ്പെട്ട നോമിനേഷനുകൾ സാമൂഹിക നീതി ഡയറക്ടർ നേരിട്ടും മറ്റു ജില്ലാ സാമൂഹിക നീതി ഓഫീസർമാർക്കുമാണ് സമർപ്പിക്കേണ്ടത്. അവാർഡിനായി ഭിന്നശേഷി നോമിനേഷനുകൾ നേരിട്ട് വ്യക്തികൾ, സ്ഥാപനങ്ങൾ സമർപ്പിക്കുക എന്നാൽ അതാത് രംഗങ്ങളുമായി ബന്ധപ്പെട്ട അർഹരായ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നാമനിർദ്ദേശം ചെയ്യാം. നോമിനേഷനുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 25 October. ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും മൊമെന്റോയും ചേർന്നതാണ് അവാർഡ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച ജീവനക്കാരൻ, ഗവ പബ്ലിക് പ്രൈവറ്റ് സെക്ടർ, സ്വകാര്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ, തൊഴിൽ ലഭ്യമാക്കി തൊഴിൽദായകർ, ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന മികച്ച എൻജിഒ സ്ഥാപനങ്ങൾ, മികച്ച പുനരധിവാസ കേന്ദ്രം, മികച്ച മാതൃകാ വ്യക്തി, ഭിന്നശേഷിയുള്ള വ്യക്തി, ഭിന്നശേഷി സൗഹൃദ സ്ഥാപനം, ഭിന്നശേഷി സൗഹൃദ റീക്രിയേഷൻ സെന്ററുകൾ എന്നിവയുൾപ്പെട്ട 16 വിഭാഗങ്ങളിലാണ് അവാർഡ് നൽകുന്നത്. നോമിനേഷനോടൊപ്പം നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളും മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള മറ്റ് രേഖകളും ലഭ്യമാക്കണം. വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹിക നീതി ഓഫീസ്. ഫോൺ നമ്പർ 0474279971. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെയും നീതി ആയോഗ് തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി മോക്ക് ഡ്രിൽ ഇന്ന് ഒക്ടോബർ 13 ഉച്ചയ്ക്ക് 3 കലക്ടറേറ്റിൽ നടക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർച്ചയായി അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിനുള്ള മുന്നൊരുക്കം ഉറപ്പുവരുത്തുന്നതിനാണ് അന്താരാഷ്ട്ര ദുരന്ത ലഘൂകരണ ദിനത്തിൽ സംഘടിപ്പിക്കുന്നത്. വ്യോമാക്രമണവും അതുമൂലം സംഭവിക്കുന്ന അഗ്നിബാധയും കെട്ടിടങ്ങളുടെ തകർച്ചയും എന്ന സാങ്കല്പിക സാഹചര്യം മുൻനിർത്തിയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക. റവന്യൂ, പോലീസ്, അഗ്നിരക്ഷാസേന, ആരോഗ്യം എന്നീ വകുപ്പുകൾക്ക് മോക്ക് ഡ്രിൽ പങ്കെടുക്കാം. സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ സജീവ പങ്കാളിത്തത്തോടെ നടത്തുന്ന മോക്ക് ഡ്രിലിൽ എയർ റെഡ് സൈറൺ, ഫയർ എഞ്ചിനുകൾ, ആംബുലൻസുകൾ തുടങ്ങിയവ ഉപയോഗിക്കും. മോക്ക് ഡ്രിൽ പരിശീലന പരിപാടി മാത്രമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ശാസ്താംകോട്ട പട്ടികജാതി വികസന ഓഫീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നിലയ്ക്കൽ ഉന്നതിയിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിലയ്ക്കൽ ശ്രീ മഹാദേവ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. നേത്രരോഗ നിർണയം, ദന്തരോഗ നിർണയം, ബ്രസ്റ്റ് ക്യാൻസർ നിർണയം, ജനറൽ മെഡിക്കൽ വിഭാഗം തുടങ്ങിയ വിവിധ സേവനങ്ങൾ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലയിൽ കഴിഞ്ഞ 3 2148 സ്ഥാപനങ്ങൾ പരിശോധന നടത്തിയതിൽ 416,000 പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. പരിശോധനയിൽ 399 സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും 617 സർവൈലൻസ് സാമ്പിളുകളും ശേഖരിച്ച് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. 22 സാമ്പിളുകൾ സുരക്ഷിതമല്ലാത്തതും 17 സാമ്പിളുകൾ നിലവാരം കുറഞ്ഞതും 9 സാമ്പിളുകൾ മിസ് ബ്രാൻഡായും കണ്ടെത്തി. ഇതേ തുടർന്ന് ഗുണനിലവാര നിയമപ്രകാരം 23 പ്രോസിക്യൂഷൻ കേസുകളും 34 അഡ്ജുഡിക്കേഷൻ കേസുകളും എടുത്തു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയ 196 സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശത്തോടെ റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകുകയും 57 സ്ഥാപനങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ നോട്ടീസ് നൽകുകയും ചെയ്തു. ഗുരുതരമായ ന്യൂനതകൾ കണ്ടെത്തിയ 122 സ്ഥാപനങ്ങൾക്കാണ് പിഴയടയ്ക്കുന്നതിന് നോട്ടീസ് നൽകിയത്. ഇതിൽ 111 സ്ഥാപനങ്ങളിൽ നിന്ന് 416,000 പിഴ ഈടാക്കുകയും ചെയ്തു. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ച 23 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. ഭക്ഷ്യസുരക്ഷ മൊബൈൽ ലാബിന്റെ സഹായത്തോടെ 935 സാമ്പിളുകൾ പരിശോധിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തതായും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ജീവിതശൈലി രോഗമരുന്നുകൾ മുടങ്ങിയെന്നും ജീവൻ രക്ഷാ മരുന്നുകൾ പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്നതായും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ കെ വി സുമേഷ് ആരോപിച്ചു. സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും ആരോഗ്യരംഗത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ സമീപനം വേണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തമിഴ്നാട്ടിൽ നിന്ന് മെറ്റലും മറ്റ് സാമഗ്രികളും എത്തിക്കുന്നതിന് താൽക്കാലികമായി ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നതായും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
1: തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ മാസത്തോടുകൂടി അവർ കുറച്ചുകൂടി ലിബറൽ ആക്കി തരാം, കുറെ കൂടി മെറ്റീരിയൽ കേരളത്തിലേക്ക് തരാനുള്ള സംവിധാനം. പക്ഷെ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ഈ പരിസ്ഥിതിയെ ബാധിക്കാത്ത തരത്തിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തുറക്കപ്പെടാവുന്ന ബോറികൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം കൂടി കേരളത്തിലുണ്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം വിളിച്ചു ചേർത്ത്.
0: കാപ്പ കേസിൽ ജയിലിലായിരുന്ന തിരുവനന്തപുരം വാഴോട്ടുകോണം കൌൺസിലർ സുഗതനും കുടുംബവും നഗരസഭാ കൌൺസിലർമാരും നിയമസഭയ്ക്ക് മുന്നിൽ ധർണ ആരംഭിച്ചു. കാപ്പ കേസ് ദുരുപയോഗം ചെയ്ത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ ഇടതുവലത് മുന്നണികൾ ശ്രമിച്ചതായി ആരോപിച്ചാണ് പ്രതിഷേധം. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികമായ ഒക്ടോബർ 31 ദേശീയ ഏകതാ ദിനമായി ആഘോഷിക്കുന്നത്. കയർ മേഖലയിലേക്ക് പുതിയ വനിതാ സംരംഭകരെ ആകർഷിക്കാൻ പദ്ധതിയുമായി കയർ വകുപ്പ്. കയർ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വിതരണ മേഖലകളിൽ ഉണർവേകുന്ന പുതിയ പദ്ധതികൾ സമർപ്പിക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല കയർ വികസന ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുകയും തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയുമാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം. ചകിരി ഉൽപാദനത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 10 പുതിയ കയർ കൺസോർഷ്യം തുടങ്ങുന്നതിന് മന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ചകിരിയുടെ ലഭ്യതക്കുറവ് പരിഹരിച്ച് കയർ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുകയാണ് പദ്ധതിയുടെ മറ്റൊരു ലക്ഷ്യം.
0: രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111,41,00,000 ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം ജൂൺ അവസാനം വരെയുള്ള കണക്കാണിത്. മാർച്ചിലെ വരിക്കാരുടെ എണ്ണത്തേക്കാൾ 96% വളർച്ചയാണ് ജൂണിൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. കർഷകർക്ക് വരുമാന പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ് ആകാശവാണിയുടെ ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ നിന്ന്. 2019 ഫെബ്രുവരിയിലാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം നൽകിവരുന്ന 6,000 രൂപയുടെ സാമ്പത്തിക സഹായം നിരവധി കർഷകർക്കാണ് കൈത്താങ്ങാകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം. അവബോധം, പ്രതിരോധം, സമൂഹത്തിന്റെ അതിജീവനശേഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 13 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അതിതീവ്ര പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ അതിജീവനശേഷിയുള്ള സമൂഹത്തെ വാർത്തെടുക്കുക മാത്രമാണ് മാർഗമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റ് ഫഹദ് മർസൂഖ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: വീടുകളിൽ നിന്നാണ് അതിജീവനം ആരംഭിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രമേയമാണ് ഈ വർഷം ചർച്ച ചെയ്യപ്പെടുന്നത്. ദുരന്ത നിവാരണം പറയുമ്പോൾ അത് സർക്കാരിന്റെ സംവിധാനങ്ങളും ഒക്കെ നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷാസേനകളൊക്കെ നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയായിരുന്നു. അതിതീവ്ര പ്രകൃതി പ്രതിഭാസങ്ങൾ ഇനിയും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുമെന്ന് തന്നെയാണ് ശാസ്ത്ര സമൂഹം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തെ കൂടുതൽ റെസിലിയന്റ് ആക്കി മാറ്റുക, കൂടുതൽ അതിജീവനശേഷിയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു പ്രോസസ്സാണ്.
0: സംസ്ഥാനത്ത് ഈ മാസം 16 ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളത്തിന്റെ കായിക സംസ്കാരത്തിന് ഉണർവും ദിശാബോധവും നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 കായിക ദിനമായി ആചരിക്കുന്നത്. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ കായിക താരങ്ങൾക്കുള്ള ജി വി രാജ പുരസ്കാരം ഇന്ന് സമർപ്പിക്കും. പുരുഷ വിഭാഗം ജി വി രാജ അവാർഡ് കോമൺവെൽത്ത് ഗെയിംസ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണ്ണമെഡൽ നേടിയ എൽദോസ് പോളിനും വനിതാ വിഭാഗം പുരസ്കാരം ബാഡ്മിന്റൺ താരം ട്രീസ ജോളിക്കുമാണ്. മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് അനൂപ് ജോസഫിനും ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം പി ടി ജോസഫിനും സമ്മാനിക്കും. ലക്ഷ്മി ദുർഗ സരസ്വതി ദേവിമാരെ ആരാധിക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദുർഗാഷ്ടമി ഈ മാസം 19-നും 20-ന് മഹാനവമിയുമാണ്. 21-നാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലുവിന്റെ മനോഹാരിതയുമായി പാലക്കാട് കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾ. അഗ്രഹാര വീടുകളിൽ തമിഴ് ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെ ഭാഗമായ ബൊമ്മക്കൊലു ഒരുക്കിയുള്ള ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അരിമുത്ത്.
5: ഓരോ വീട്ടിലും 7-ഉം 9-ഉം പടവുകളിലായാണ് ബൊമ്മക്കൊലു ഒരുക്കിയിരിക്കുന്നത്. ദേവീദേവന്മാരുടെയും ദശാവതാരങ്ങളുടെയും പുരാണ കഥാപാത്രങ്ങളുടെയും നിത്യജീവിതത്തിന്റെയും രൂപങ്ങൾ പ്രതിഫലിക്കുന്ന 100 ചെറു ബൊമ്മകളാണ് ഓരോ കൊലുവിലും ഉണ്ടാവുക. തലമുറകളായി കൈമാറി വരുന്ന മരപ്പാച്ചി ബൊമ്മകളാണ് കൊലുവിലെ പ്രധാന ആകർഷണം. നവരാത്രി നാളുകളിൽ വീടുകൾ സന്ദർശിച്ച് കൊലു കാണുന്നതും താമ്പൂലവും ചുണ്ടൽ പ്രസാദവും വിതരണം ചെയ്യുന്നതും ഇവിടുത്തെ പ്രധാന ആചാരങ്ങളാണ്.
0: പത്തനംതിട്ട തിരുവല്ലയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചാടിപ്പോയ പോക്സോ കേസ് പ്രതിപിടിയിൽ നിരണം സ്വദേശി സജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സജിത്ത് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ നൽകിയ പരാതിയിലാണ് നടപടി. വടകര സ്വദേശിനിയാണ് മരിച്ചത്. കേരള പോലീസിന്റെ സൈബർ സേഫ് കേരളം പദ്ധതിയുടെ ഇടുക്കി ജില്ലാതല വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ സന്നദ്ധ പ്രവർത്തകരെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ നസീം ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവിറക്കി. മുൻകൂർ അനുമതിയോടെയുള്ള ഫോട്ടോഗ്രാഫിക്കും വീഡിയോ ചിത്രീകരണത്തിനും നിരോധമില്ല. തീർത്ഥാടകരുടെ സുഗമമായ ദർശനവും സുരക്ഷയും മുൻനിർത്തിയാണ് തീരുമാനം. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ശക്തി രാജ്യത്തിന് വലിയ അവസരങ്ങൾ തുറന്നു നൽകിയതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധന തടയാൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് സംസ്ഥാന കായിക ദിനം. കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
7: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
8: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: ബംഗാൾ ഉൾക്കടൽ മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ട് 1997 രൂപീകരിച്ച ബിംസ്റ്റെക് കൂട്ടായ്മയിൽ ഇന്ത്യയ്ക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലന്റ് എന്നീ രാജ്യങ്ങൾ അംഗമാണ്. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാപ്പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും കെ വി സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇല്ലായ്മ കാരണം ജനങ്ങളുടെ ജീവൻ പോകുന്ന സാഹചര്യമാണെന്നും 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവരുന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും നിലവിൽ സംസ്ഥാനത്ത് മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: മരുന്ന് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ HMC നിന്നും HDS മുഖേന ലോക്കൽ പർച്ചേസ് നടത്തിയും സ്റ്റോക്ക് കൂടുതലുള്ള ആശുപത്രികളിൽ നിന്ന് സ്റ്റോക്ക് കുറഞ്ഞ ആശുപത്രികളിലേക്ക് റീ അറേഞ്ച് ചെയ്തും മരുന്ന് ക്ഷാമം പരിഹരിച്ചു സാർ. ഇപ്പൊ മരുന്ന് ക്ഷാമമായിട്ടൊന്നുമില്ല.
0: ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു.
2: ആശുപത്രിയിൽ കാണുന്ന കാഴ്ച, മണിക്കൂറുകൾ ക്യൂ നിൽക്കുകയാണ് ആളുകൾ, മരുന്ന് ലഭിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു അവര്. നാം അതീവ ഗൌരവത്തോടെ ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് അട്ടപ്പാടി മേഖല. അവിടെ 2 നവജാത ശിശുക്കൾ അടക്കമാണ് 4 കുഞ്ഞുങ്ങൾ അടുത്ത നാളുകളിൽ മരണപ്പെട്ടത്. സർ, ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം?
0: വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി VD സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം ജൂൺ 11,41,00,000 മുകളിലെത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ വർഷം മാർച്ചിൽ ഇത് 109,28,00,000. ഇന്റർനെറ്റ് വരിക്കാരിൽ 4,77,00,000 പേർ വയേർഡ് ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. 106,64,00,000 പേർ വയർലെസ് ഇന്റർനെറ്റ് വരിക്കാരാണ്. രാജ്യത്തെ ടെലിഫോൺ വരിക്കാരുടെ എണ്ണത്തിലും മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ജൂൺ അവസാനത്തോടെ 1,00,000 വർധനയുണ്ടായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ സാധ്യത 6.4% നിന്ന് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. പ്രതീക്ഷിച്ചതിലും മികച്ച സാമ്പത്തിക മുന്നേറ്റമാണ് ഇതിന് കാരണമെന്ന് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിൽ IMF വ്യക്തമാക്കി. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ അനുമാനം 7.1% റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തിയതിന് പിന്നാലെയാണ് IMF നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 6 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സിക്കിം ഗവർണർ ഓം പ്രകാശ് മാഥൂർ കേരളത്തിന്റെ പുതിയ ഗവർണറാകും. കേരള ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിനെ തമിഴ്നാടിന്റെ ഗവർണറായി നിയമിച്ചു. ദുഷ്യന്ത് ഗൌതമിനെ സിക്കിം ഗവർണറായും ഒഡീഷ ഗവർണറായി ബ്രജ്മോഹൻ റാമിനെയും കർണാടക ഗവർണറായി സുധ യാദവിനെയും ഉത്തരാഖണ്ഡ് ഗവർണറായി ധാൽ സിംഗ് ബിസിനെയും നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു.

0: ഭാരതത്തിലെ അറിവിന്റെ പ്രതീകമായ നളന്ദ സർവകലാശാലയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നളന്ദ കേവലമൊരു സർവകലാശാല എന്നതിലുപരി നിരന്തര വിജ്ഞാന പ്രവാഹത്തിന്റെ പ്രതീകം കൂടിയാണ്. 1600 വർഷങ്ങൾക്കിപ്പുറം പുതിയ നളന്ദ സർവകലാശാല വിദ്യാഭ്യാസം, സേവനം, വികസനം എന്നിവ ഒത്തുചേരുന്ന ആധുനിക ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ മുന്നോട്ട് നയിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സേവനത്തിന്റെയും വികസനത്തിന്റെയും കേന്ദ്രമായാണ് നളന്ദ സർവകലാശാല ഈ കാലഘട്ടത്തിൽ നിലകൊള്ളുന്നത്. സിജെപി നേതാക്കളായ സൌരഭ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിലേക്ക് അനുമതിയില്ലാതെ പ്രവേശിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് നടപടി. പ്രതിഷേധങ്ങൾക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും ജന്തർ മന്ദറിനെ ഇന്നലെ ഡൽഹി പോലീസ് ഒഴിവാക്കിയിരുന്നു. രാംലീല മൈതാനം, ബുരാരി മൈതാനം, കിഴക്കൻ ഡൽഹിയിലെ സിബിഡി മൈതാനം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്കായി അനുവദിച്ചിട്ടുള്ള മൂന്ന് സ്ഥലങ്ങൾ. ശബരിമല ദർശനത്തിനിടെ നഷ്ടപ്പെടുന്ന ഫോണുകൾ വീണ്ടെടുത്ത് നൽകാൻ സംവിധാനമൊരുക്കി പമ്പ പോലീസ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലം മുതൽ ഇതുവരെ 230 ഫോണുകളാണ് ഉടമകൾക്ക് തിരികെ നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: 2025 നവംബർ മുതൽ രണ്ട് ഘട്ടങ്ങളിലായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി 230 ഫോണുകൾ കണ്ടെടുത്ത് ഉടമകൾക്ക് നേരിട്ടും പാഴ്സൽ മുഖേനയും നൽകാൻ പമ്പ പോലീസിനായി. 11 ലക്ഷത്തിലധികം മൂല്യമുള്ള ഫോണുകളാണ് ഇതുവരെ കണ്ടെടുത്തത്. ഇതിൽ ഐഫോണുകളും ആൻഡ്രോയിഡ് ഫോണുകളുമുണ്ട്. കളഞ്ഞുപോകുന്ന ഫോണുകൾ കണ്ടെത്തുന്നതിനായി ഇന്ത്യയൊട്ടാകെ 2021 നിലവിൽ വന്ന CEIR പോർട്ടൽ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത ഫോണുകളും പമ്പ സ്റ്റേഷൻ പരിധിയിൽ കളവുപോയ ഫോണുകളും ഇതിൽ ഉൾപ്പെടും.
0: അർഹരായ എല്ലാ പൌരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ക്യാമ്പുകളും വോട്ടർ സഹായ പരിപാടികളും സംഘടിപ്പിക്കുന്നു. വോട്ടർമാർക്ക് പേര് രജിസ്റ്റർ ചെയ്യാനും വ്യക്തിഗത വിവരങ്ങൾ തിരുത്താനും സജീവമായ നടപടികളാണ് ഇതിലൂടെ സ്വീകരിച്ചുവരുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തിനുള്ളിൽ രാജ്യത്തെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും കാലവർഷം പിൻവാങ്ങുമെന്നും തെക്കേ ഇന്ത്യയിൽ അതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യയെന്നും ഡിജിറ്റൽ കരുത്ത് രാജ്യത്തിനു മുന്നിൽ വൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബിംസ്റ്റെക് ആഭ്യന്തരമന്ത്രിമാരുടെ ആദ്യ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വയോജനക്ഷേമ ബിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സഭയിൽ അവതരിപ്പിച്ചു. രാജ്യത്തെ ഇന്റർനെറ്റ് വരിക്കാരുടെ എണ്ണം 111.41 കോടി മുകളിൽ എത്തിയതായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7% ഉയർത്തി അന്താരാഷ്ട്ര നാണയനിധി. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വന്തം മക്കളെ കല്യാണത്തിന് വിളിക്കുന്നത് ഇപ്പൊ സന്തോഷത്തോടാ. സുകേശം നടന്ന അച്ഛന്റെ 16-ാം ചിത്രം വിളിക്കുന്നത്.
1: വിളിക്കട്ടെ, എവിടെ വിളിച്ചാലും വിളിച്ചിട്ട് തിരികെ പോകുമ്പോ വീട്ടുകാരെന്തുമായിരിക്കും പറയുന്ന നമുക്കറിയാം.
0: നമ്മള് പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും പറയുന്നത്. അവന്റെ അച്ഛനെ നോക്കാത്തവൻ 16-ാം ചിത്രം ഗംഭീരമായി നടത്തുന്നെന്ന്.
1: മൂപ്പുലാൻ സുഖമില്ലാതെ കിടന്നപ്പോഴും നോക്കിയില്ല. ഉദ്യോഗം ഉണ്ടായിട്ട് 10 നയാ പൈസ മൂപ്പുലാൻ കൊടുത്തതുമില്ല. 2 ആമക്കളും ചെയ്തില്ല.
0: മൂപ്പുലാന് പെൻഷൻ കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
1: നാട്ടുകാരെല്ലാം കൂടെ മൂപ്പുലാന് ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയാന്. എന്നിട്ട് മൂപ്പുലാൻ മരിച്ചു കഴിയുമ്പോ മുറ്റത്തൊരു വലിയ വന്തല് വിട്ട് പാചകക്കാരെ ഇടപാട് ചെയ്ത് സദ്യ ഒന്ന് നടത്തും.
0: ഒരു ഗാനമേള കൂടി നടത്താൻ പറ.
1: മൂപ്പുലാനെ കുഴിയിലോട്ട് എടുത്തപ്പോഴും ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോഴും 2 മക്കളും ഒന്ന് കരഞ്ഞതുപോലും ഇല്ല.
0: കരയണ്ട, ദൈവത്തിന്റെ നേരുകൊണ്ട് ഈ 2 രാവണന്മാർക്കും 2 ആമക്കളുണ്ടല്ലോ, പഠിച്ചോളും.
1: അതെ, അവന്മാര് വളർന്നു വരുമ്പോ പഠിച്ചോളും. ചെയ്തതിനൊക്കെ ശിക്ഷ കിട്ടുമല്ലോ.
0: പിന്നെ 16-ാം ചിത്രത്തിന് ആരും കാണത്തില്ല. അന്ന് തന്നെ നമ്മുടെ മുത്തയ്യത്തെ രഘുവിന്റെ മോടെ കല്യാണം.
1: കല്യാണത്തിന് പങ്കെടുക്കാത്തവരും സുകേശന്റെ വീട്ടിലെ ചടങ്ങിന് പോകത്തില്ല.
0: അച്ഛനെ വാർദ്ധക്യകാലത്ത് സംരക്ഷിച്ച് തൃപ്തി അടഞ്ഞാൽ അതാ പുണ്യം. അല്ലാതെ ശവം കുഴിച്ചിട്ട് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചിരുത്തി സദ്യ കൊടുത്താ മതിയോ?
2: അമ്മാവോ,
1: മനസ്സിലായി മനസ്സിലായി, നീ ചിരിച്ചതിന്റെ അർത്ഥം പിടികിട്ടി.
0: അയ്യോ, എനിക്കൊന്നും പിടികിട്ടിയില്ല. എടാ വിനു, ഞാനും കൂടെ ചിരിക്കട്ടെ, കാര്യം പറയടാ. എടോ
1: ഞാൻ പറഞ്ഞുതരാം, ഇവന്മാര് കൊറേ പേര് കൂടി ഒരു പുതിയ സഹായ സംഘം തുടങ്ങി.
0: അയ്യോ, അത് ഞാൻ അറിഞ്ഞ്, നോട്ടീസ് വായിച്ചായിരുന്നു.
1: ഉദ്ഘാടനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തിയത് യതീന്ദ്രനാഥൻ സാറായിരുന്നു.
2: അതെന്താ മാവി, അത് കേട്ടപ്പോ ചിരിച്ചത്? സൂപ്പർ പ്രസംഗമായിരുന്നു.
1: എടാ പുളു അടിക്കാതെ, പണ്ടൊക്കെ പുള്ളിക്കാരൻ പ്രസംഗിക്കുമ്പോ നാട്ടുകാര് കൈയടിക്കുമായിരുന്നു, ഇപ്പൊ പിന്നെ ആളിന്റെ സ്വഭാവം പലർക്കും മനസ്സിലായി.
2: അമ്മാവൻ പറഞ്ഞതാ ശരി, പഴയ പോലെ കൈയടി വീണില്ല.
0: എന്താ കാരണം? വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. സ്റ്റേജിൽ കയറിയിന്ന് 7.5 കട്ടയ്ക്ക് വെച്ചങ്ങ് കീച്ചും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാ കാണിക്കുന്നതൊക്കെ നിലവാരം കുറഞ്ഞ പണിയല്ലയോ.
2: സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞ് യുവാക്കൾ സമൂഹവുമായി ബന്ധമുള്ളവരായിരിക്കണം, ക്രിയാത്മകമായി പ്രവർത്തിക്കണം, ദുർബലരെ കണ്ടെത്തി അവർക്ക് ആശ്വാസം പകരണം, നാടിന് വേണ്ടത് യുവാക്കളെയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു.
0: അങ്ങേര അതും പറയും, അതിനപ്പുറം പറയും, മുമ്പിൽ മൈക്കുണ്ടല്ലോ.
2: ഏതായാലും സംഘടനയുടെ കൺവീനറായിട്ട് അങ്ങേരുടെ മോനെ എടുത്തായിരുന്നു, ശുഭനാഥിനെ.
1: ആ ചെറുക്കം വിദേശത്തും കണ്ട് പഠിക്കുകയല്ലയോ.
2: അടുത്താക്ക തീർന്നത് നാള് കുറെ അയമ്മാവ.
0: ഞാൻ ആ കൊച്ചിനെ കണ്ടിട്ടേ ഇല്ല.
1: താൻ മാത്രമല്ല, ഈ നാട്ടിൽ ആരും എന്നെ കണ്ടിട്ടില്ല.
2: കമ്മിറ്റി തീരുമാനം അനുസരിച്ച് കുറെ വീടുകളിൽ കയറി വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചായിരുന്നു. കൃത്യമായി അർഹതയുള്ളവരെ കണ്ടുപിടിച്ച് ധനസഹായം നൽകാനായിരുന്നു തീരുമാനം.
1: അത് നല്ല തീരുമാനമാണ്.
2: പക്ഷെ വീടുകളിൽ കയറാനേ കൺവീനറെ ചെന്ന് വിളിച്ചിട്ട് വന്നില്ല, സ്വല്പം അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് 2-3 ദിവസം വിളിച്ച് ഓരോ ഒഴിവുകൾ പറഞ്ഞ്.
0: അപ്പോഴേ കൺവീനർ സ്ഥാനത്തൊന്നും എടുത്ത് കളയാഞ്ഞെന്താ?
2: കളഞ്ഞമ്മാവി, മാറ്റിയെന്നറിഞ്ഞപ്പോ ശുഭനാഥന്റെ അച്ഛൻ സാക്ഷാൽ യതീന്ദ്രനാഥൻ സാറ് വിളിച്ച് പരാതി പറഞ്ഞ്. പ്രവർത്തിക്കാൻ പറ്റാത്തവരെ ഒരു സ്ഥാനത്തിരുന്നതിന് ഞങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞു.
1: മിടുക്കരാ നിങ്ങൾ, ഗമയ്ക്ക് കൺവീനറായിട്ടിരിക്കണം, നാട്ടിലിരിങ്ങി പ്രവർത്തിക്കാൻ വയ്യ.
0: പഴയ കാലമല്ല, ചിന്തിക്കാനും ബുദ്ധിയോടെ കാര്യങ്ങൾ നീക്കാനും കഴിയുന്നവരാ യുവജനങ്ങൾ. പറ്റിക്കാൻ വരുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ. കർമ്മം ചെയ്യാനാകില്ലേലും തൊപ്പി തിരസിൽ വീണിടണം.

0: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്കില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: You're listening to Enter Radio 91.2.

മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരി. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറേ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശി പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ, അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിന്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിന്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരു കാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിന്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം, അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: Stay tuned, stay happy with the Radio 91.2.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.
2: പറയട്ടെ.

0: ദുബായ് നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: വയറിലാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
4: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ, കോൺടാക്ട് 8547025367.
6: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷെ നമ്മള് ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം, ഒരു മലയാളം പാട്ട് അടിക്കുമ്പോളേ.

റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ആർജെ ആദ്രയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കാനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544700912. ഒരു കാര്യം എപ്പോഴും ഓർക്കും, നമ്മുടെ ജീവിതത്തിൽ പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ നേടാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരാളുടെ മനസ്സിൽ നമുക്ക് ലഭിക്കുന്ന സ്ഥാനം തന്നെയാണ്. നമ്മളെ ഓർക്കാൻ ഒരാളുണ്ടാവുക, നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ ഒരാളുണ്ടാവുക, വിഷമങ്ങളിൽ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടാവുക, ഇതൊക്കെയാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ട് വലിയൊരു ജീവിതം നേടാൻ മാത്രം ആഗ്രഹിക്കരുത്. ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ മറക്കാനാവാത്ത നല്ലൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കണം. അങ്ങനെ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പാട്ടുകൾ വെച്ചു കൊടുക്കാനായി വിളിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. തിരികെ വരാം. ഇതേ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544740012. അപ്പോൾ വേഗം വിളിച്ചോളൂ. പറഞ്ഞു തീർന്നില്ല, ഇതാ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
9: ഹലോ, ഗുഡ് ഈവനിംഗ്.
3: ആ ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഗോപിക അല്ല, ഞാൻ ആതിരയാണ്. ഏത് പാട്ടാണ് വേണ്ടത്?
9: എനിക്ക് ഇത്തരത്തില് അനിൽ പരശുരാൻ എഴുതിയ
3: നല്ലൊരു കവിതയാണ്. അത് നല്ലൊരു കവിതയാണ്. അതെന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം ആയിരിക്കും, കാര്യം നമ്മള് കറക്റ്റ് ആയിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ, ഇവിടെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യുമ്പോ പറ്റുന്ന കുഴപ്പമായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ അത് പരിഹരിച്ച്. ആണോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇടാം കേട്ടോ, വിഷമിക്കണ്ട. ഇത് ആർക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? ആർക്ക്
9: വേണ്ടിട്ടാണ്?
3: അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ,
9: തീർച്ചയായിട്ടും.
3: കൂടെ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ബാബു സിംഗ് ആണ്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വൈഫ് ഓമന സിംഗിന് വേണ്ടിയിട്ടാണ്. പാട്ട് ചോദിച്ചിരിക്കുന്നത് സോൾട്ട് ആൻഡ് പേപ്പറിലെ ഒരു പാട്ടുണ്ട്, സ്നേഹിക്കുമ്പോൾ, ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.
10: ഭൂമിയിൽ തെരുവിൽ അലയുന്ന ആയിരങ്ങൾക്കായി, അനാഥർക്കായി ഒരു കവിത.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും ഇഷ്ടമുള്ളവർക്ക് പാട്ടൊക്കെ വെച്ചു കൊടുക്കാനും വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544740012. പറഞ്ഞു തീർന്നില്ല, അതാ ഒരു കോൾ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ,
4: ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിൽ. എവിടുന്ന് വിളിക്കുന്നു? ഹലോ, ആര്യല്ല, ആതിരയാണേ. പറയൂ, ഏത് പാട്ടാണ് വേണ്ടത്? നരനാഥ പാട്ട്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനാണോ? സുനിൽ എന്ത് ചെയ്യുന്നു? ആണോ, പ്രായമുള്ള ആളാണല്ലേ. ഞങ്ങൾക്ക് ഒച്ച ശബ്ദമായിട്ട് എനിക്ക് തോന്നി. ഞാനത് അങ്ങനെ ആണോ? പറയൂ അച്ഛാ, എന്തുണ്ട്, സുഖാണോ? ഇപ്പൊ എല്ലാം ഓക്കെ ആണോ? റെസ്റ്റ് എടുക്ക അല്ലെ, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ
5: വിളിക്കാം.
4: ആ, അപ്പൊ ഇതിന്റെ സ്ഥിര ഒരു ശ്രോതാവാണ് താങ്കൾ അല്ലേ? നരനിലെ ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ്
5: ചെയ്യേണ്ടത്?
4: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പം പാട്ട് വെച്ചു തരാം, സന്തോഷത്തോടെ ഇരുന്ന് ഈ പാട്ട് കേട്ടോളൂ. ഓക്കെ, നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ശ്രീജിത്താണ് കിണറുമുക്കിൽ നിന്നും. എനിക്ക് ഇന്ന് വാൽക്കണ്ണാടി എന്ന മൂവിയിലെ മണിക്കുയിലെ എന്ന പാട്ട് വെച്ചു തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ ആതിരയാണ്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കാനും വേണ്ടിട്ട് വിളിക്കേണ്ട നമ്പർ 9544700912. സ്നേഹം അല്ലേ, സ്നേഹം എന്ന് പറഞ്ഞ ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒന്നാണ്. നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാനും ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മുടെ സേഫ് സോൺ എന്ന് പറയുന്നത്, നമ്മുടെ സേഫ് സോൺ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പാട്ട് വെക്കാൻ വേഗം വിളിച്ചോളൂ. പറഞ്ഞു തീർന്നില്ല, അതാ ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? സജീന. സജീന എവിടുന്ന് വിളിക്കുന്നു? ഐശ്വര്യ അല്ല, ഇത് ആതിരയാണ്. ആണോ? സന്തോഷം, വിളിച്ചതിൽ സന്തോഷം. എന്താണ്? തീർച്ചയായിട്ടും സുഖം. അവിടെ സുഖമാണോ? സുഖമായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇന്ന് പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കാൻ?
1: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ഇവിടെ വിളിക്കുന്ന എനിക്ക് കൂടുതൽ ആളുകളും പറയുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരു സന്തോഷമാണ്. കാര്യം സ്വന്തം ആളുകൾക്ക് മാത്രമല്ല പ്രയോറിറ്റി കൊടുക്കുക, നമുക്ക് ചുറ്റുമുള്ള ഇത്ര ആളുകള്. കാര്യം ഇത് ആരാണ് കേൾക്കുന്നത് നമുക്കറിയില്ല, ഇതിനൊരു കൂട്ടം ആളുകളുണ്ട്, അവർക്കെല്ലാം ഒരു സന്തോഷം നൽകുന്ന ഒരു ഒരു ഇതാണ്. പറയുമ്പോ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും. നല്ലൊരു മനസ്സിന് ഉടമയാണെന്ന് മനസ്സിലായി, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്കില്ലേത്തും
0: ദൂരത്ത്
1: അല്ലേ,
0: അത് ഒരു ജനറേഷന്റെ സമയത്ത് ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ് അല്ലേ. ഒരു ജനറേഷൻ കാലത്ത് കൂടുതൽ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണ്. അതിനകത്തെ നായകനെ ഇപ്പൊ നമുക്ക് അറിയാലോ ആരാണെന്ന്. ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പൊ വലിയൊരു നടനായ ഒരു വ്യക്തി കൂടിയാണ്. നമുക്ക് അറിയാം ആരാണെന്ന്, പറയേണ്ട എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പൊ നമുക്ക് ഈ മനോഹരമായ പാട്ട് കേൾക്കാം.
1: ഓക്കെ,
0: കൂടെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ കളിക്കളം ഇത് പടക്കളം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് മനോഹരമായ ഗാനങ്ങൾ കേട്ടിട്ട് തിരികെ വരാം.

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്, കൂടെയുള്ളത് ആർജെ ആദ്രയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ച് കൊടുക്കണ്ടേ നമുക്ക്? അപ്പോൾ വേഗം വിളിക്കൂ, 9544700912. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ലോകത്തല്ലേ, അപ്പം നമുക്ക് എപ്പോഴും റീൽസ് അയച്ചു തരുന്ന ട്രെൻഡ് കാണുമല്ലോ. എന്നും എന്തെങ്കിലും ഒരു ടോപ്പിക് ഇട്ട് അവർ മെസ്സേജ് ഇടും, എനിക്ക് എന്താണ് ഇന്നത്തെ ഫുഡ് നീ മേടിച്ചു തരൂ, അപ്പോൾ നീ നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്ന അല്ലെങ്കിൽ റീൽസ് അയക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് നമുക്ക് കാണും. കുറച്ചല്ല, കുറച്ചധികം ഫ്രണ്ട്സ് കാണും. അപ്പം അവരെ ഓർക്കാനും അവർക്കിട്ട് പാട്ട് വെക്കാനും ഒക്കെ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നലുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിളിക്കൂ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഹലോ, നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരമുണ്ട്, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് ആനന്ദൻ തിലാനൂരാണ്.
0: ആണോ, എന്തുണ്ട്, സുഖമാണോ?
1: ആ, സുഖമായിട്ട്, സന്തോഷകരമായിട്ട് പോകുന്നുണ്ട്.
0: ആ, ചായയുടെയൊക്കെ കഴിഞ്ഞോ?
1: ചായയുടെയൊക്കെ കഴിഞ്ഞു, അതിന് സ്നാക്സ് കിട്ടിയില്ല. അപ്പൊ എന്താ റേഡിയോ പിടിച്ചിട്ട് ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്നാക്സ് അടിച്ച് എന്റെ സമയം.
0: ഓ, അപ്പൊ ഈ സ്നാക്സിന് പകരമാണോ ഇപ്പൊ എന്റെ റേഡിയോയിലെ പാട്ടൊക്കെ?
1: അതെ അതെ അതെ, കാരണം എല്ലാവരും നീ വാങ്ങ ഞാൻ വാങ്ങുന്ന സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ആർക്ക് സ്നാക്സും ഇല്ല, എല്ലാവരും കാലി ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനും വലിയ ഒരു മധുരം വേറെ ഉണ്ടായി.
0: ആ, തീർച്ചയായിട്ടും. പാട്ട് അല്ലെങ്കിൽ സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ എങ്ങനെയൊക്കെ സന്തോഷമാക്കാവോ അങ്ങനെയൊക്കെ സന്തോഷമാക്കുന്ന ഒരു എന്താണ് അമൂല്യ നിധിയാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിന് വിഷമം, ഒരു ചെറിയ എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ടങ്ങ് കേട്ടാ മതി.
0: തീർച്ചയായിട്ടും. അതായത് നമ്മള് ഏത് നിമിഷത്തിൽ അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണോ അപ്പൊ നമ്മുടെ മനസ്സിനെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ ഈ സംഗീതത്തിന് സാധിക്കും. അതായത് ഇപ്പം ദുഃഖമാണെങ്കിൽ ഒരു പാട്ട് കേട്ട് നമുക്ക് ദുഃഖം തോന്നുന്ന നിമിഷമുണ്ട്, അതുപോലെ പാട്ട് കേട്ട് സന്തോഷം തോന്നുന്ന നിമിഷമുണ്ട്. എങ്കിലും മനസ്സിന്റെ ഒരു അവസ്ഥയിൽ മാറ്റം വരുത്താൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നാണ് സംഗീതം.
1: അപ്പൊ
0: എല്ലാ സംഗീതത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതിൻ്റെതായ പ്രത്യേകത.

0: അല്ലേ?
1: നല്ലൊരു രണ്ടുപേര് പാടുത്തുന്നു എനിക്ക് എനിക്ക് കേൾക്കണമെന്നില്ല. എന്റെ ശരിക്കും സിനിമയിൽ പാട്ട് കേൾക്കണമെന്നില്ല, കാരണം നല്ലൊരു പാട്ട് രണ്ടുപേര് ഞങ്ങൾക്ക് പാട്ട് പാടിത്തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു
0: പോയി. നല്ല പാട്ടുകാരിയൊന്നുമല്ല, പക്ഷെ പാടും, അത്രേ ഉള്ളൂ.
1: അതെ അതെ
0: അതെ. അപ്പൊ നമുക്ക് ഇത് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: പിന്നെ നവരാത്രി വിദ്യാരംഭം ആദ്യമായിട്ട് കുറിക്കുന്ന എല്ലാ പിഞ്ചോമനകൾക്കും വേണ്ടി ഞാൻ ഈ മനോഹരമായ പാട്ട് സമർപ്പിക്കുന്നു.
0: തീർച്ചയായും. അതായത് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുമക്കൾ അല്ലെ, അവര് പുതിയൊരു ലോകത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവരുടെ നല്ലൊരു ദിനത്തിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അവർക്ക് എല്ലാവർക്കും വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള ആശംസകളും നൽകാം.
1: പാട്ടും കൂടെ
0: തീർച്ചയായിട്ടും. അപ്പോൾ മനോഹരമായി പാട്ട് കേട്ടുകൊണ്ടിരിക്കും.
1: ഓക്കെ.
0: കൂടുണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്, മനോജാണ് സംഘപ്രമുഖിൽ നിന്നാണ് എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിലെ കുഞ്ചിക്കുഞ്ചി വിളിക്കുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കുഞ്ചിക്കുഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ, എന്ത് നല്ലൊരു പാട്ടാണല്ലേ നമുക്ക് ഈ പാട്ട്. നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: വെൽക്കം ബാക്ക് ടു ഇതെൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. കൂടെയുള്ളത് ആർജെ ആതിരയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടി വേഗം വിളിച്ചോളൂ. നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പോൾ വേഗം വിളിക്കും. പറഞ്ഞു തീർന്നില്ല, നല്ലൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ശ്രീദേവി.
0: ശ്രീദേവി, ശ്രീദേവി എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: തഴവായി.
0: എന്ത് ചെയ്യുകയാണ്? ജോലി ചെയ്യുവാണോ? അല്ല, അല്ലാതെ വീട്ടിൽ വേറെ എന്തെങ്കിലും
1: ജോലിയുണ്ടോ?
0: ഹൗസ് വൈഫ് ആണല്ലേ. പിന്നെ ഇന്ന് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് വിളിക്കുന്നത്? നല്ലൊരു പാട്ടാണ് സ്നേഹത്തുമ്പി. അപ്പം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ്
1: ചെയ്യേണ്ടത്?
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഇന്ന ആള് എന്നൊന്നും ഇല്ലല്ലേ. എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പൊ ചായയുടെ ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ മനോഹരമായ പാട്ട് കേൾക്കാം കേട്ടോ. ശരി ശരി. കൂടെ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. ജോയിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡിങ്കിരി ഡിങ്കിരി ഡിങ്കിരി പട്ടാളം, പട്ടാള സിനിമയിലെ ഈ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേൾക്കാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
1: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: വെൽക്കം ബാക്ക് ടു ഇതെൻ റേഡിയോ 91.2. രക്ഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് കൂടെയുള്ളത്. ആർജെ യാത്രയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പോൾ വേഗം ഫോൺ എടുത്ത് വിളിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി പാട്ട് വെച്ച് തരാൻ ഞങ്ങളിവിടെ റെഡിയാണ്. അപ്പോൾ വേഗം വിളിക്കുക. ഹലോ, നമസ്കാരം.
8: ഗുഡ് ഈവനിംഗ്.
7: ആ ഗുഡ് ഈവനിംഗ്. ഇതാരാണ് സംസാരിക്കുന്നത്? ഞാന്, എനിക്ക് പരിചയമുണ്ട് ഈ കോൾ. അതെ, അപ്പം ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
8: എനിക്ക് എന്ന സിനിമ പാട്ടില്ലേ,
7: ഏത് സിനിമയാണ്?
8: ബംഗ്ലാവിൽ.
7: അത് ഒരു പഴയ പാട്ടാണെന്നാണല്ലോ
8: തോന്നുന്നത്.
7: ഹലോ. അപ്പോൾ നമുക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് ആ കോൾ കട്ടായിരിക്കാണ്. എനിക്ക് ഈ പാട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. ഇപ്പോഴാണ് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലായത്. മിഴികളിൽ നിൻ മിഴികളിൽ, ആ നല്ല ഒരു പാട്ടാണ്, നമുക്ക് കേൾക്കാം. ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഗാനമഞ്ജരി, ഞാൻ പുത്തൻതെരുവിൽ നിന്നും നയനയാണെന്ന് പറഞ്ഞു. നയനയ്ക്ക് ചന്ദ്രചൂട ശിവശങ്കര പാർവതി എന്ന പാട്ടാണ് നയന ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും നയന പറയുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടുകളും കേൾക്കാം.

0: തിരികെ വരാം. ഇന്ത്യൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്, കൂടെയുള്ളത് ആർ ജെ ആദ്രിയാണ്. അപ്പോൾ സ്വയം മറച്ചു വെക്കാതെ നിൽക്കാൻ കഴിയുന്ന ഒരിടം, അതാണ് ഒരു ബന്ധത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അടുപ്പ്. അങ്ങനെ ഇങ്ങനെ അടുപ്പൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ വെച്ചു കൊടുക്കാൻ വേഗം വിളിക്കുക. പറഞ്ഞു തീർന്നില്ല, അതാ ഒരു കോളുണ്ട്, നമുക്കിത് ആരാണെന്ന് നോക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഇത് ഓച്ചിറയിന്ന് രാധ.
0: ഓച്ചിറയിന്ന് രാധ, രാധാമ്മയാണോ?
1: അതെ.
0: രാധാമ്മ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. വീട്ടമ്മ എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു ജോലി അല്ലല്ലോ. ഒത്തിരി ഒത്തിരി ജോലികള് തലയിൽ ഏറ്റി നടക്കുന്ന ഒരു വ്യക്തിയാണ് വീട്ടമ്മ എന്ന് പറയുമ്പോൾ, അല്ലേ? വീടിന്റെ ഫുൾ ഉത്തരവാദിത്തം, കുട്ടികളുടെ കാര്യം, ഭർത്താവിന്റെ കാര്യം, അങ്ങനെ വീട്ടിലെ നാട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നവരാണ് വീട്ടമ്മമാർ. അപ്പൊ വെറുതെ ഇരിക്കുക എന്ന് ഒരിക്കലും പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ രാധമ്മ പറയൂ, എന്താണ് ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട്? അഴകാവിലെ മഞ്ഞച്ചരടിയിലെ പൂത്താലി, ആ പാട്ടാണോ?
1: അതെ.
0: അതെ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: പാട്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഓച്ചിറയിൽ നിന്ന് രാധാമ്മ ഈ പാട്ട് വെച്ചു തരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മനോഹരമായ പാട്ട് നമുക്ക് കേൾക്കാം. താങ്ക് യു അമ്മേ. കൂടെ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പുത്തൻ തെരുവിൽ നിന്ന് നന്ദുകുട്ടനാണ്. നന്ദുവിന് വേണ്ട പാട്ട് ഏതാണെന്ന് അറിയണ്ടേ? ഉടരാജമുഹി ഉടരാജപതി, ആ പാട്ടാണ്. അപ്പൊ നമുക്ക് നന്ദുകുട്ടന് വേണ്ടിയിട്ടും ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് തിരികെ വരാം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും, കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10-15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
8: വെൽക്കം ബാക്ക് ടു ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങളുടെ കൂടെയുള്ളത് RJ ആതിരയാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ചു കൊടുക്കാനും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544740912. അപ്പോൾ മനോഹരമായ പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പാട്ടുകൾ വയ്ക്കാൻ വേഗം വിളിക്കുക. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്ന കുറച്ച് കൂട്ടുകാരാണല്ലേ, അവരാണ് യഥാർത്ഥ നമ്മുടെ കൂട്ടുകാർ. അല്ലാത്തവർ പിന്നിൽ നിന്ന് നമുക്ക് തരാനുള്ള പണിയെല്ലാം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പാട്ട് വയ്ക്കാൻ വേഗം വിളിച്ചോളൂ. ഹലോ, നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
9: ഹലോ, എടക്കുളങ്ങരയോ?
8: ഏത് പാട്ടാണ് വേണ്ടത്?
9: കലാഭവൻ മണിയുടെ നല്ലൊരു പാട്ട്.
8: അതായത് മലയാളത്തിന്റെ മണിക്കിളുക്കമായ നമ്മുടെ സ്വന്തം കലാഭവമണി ചേട്ടനല്ലേയോ? കലാഭവമണി അറിയാത്ത ഒരു കേരളീയൻ ഇല്ല. അതുപോലെ തമിഴ്നാട്ടിലും വളരെ ഫേമസ് ആണ്
9: കലാഭവമണിനെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ പാട്ട്, ഒരിക്കലും മറക്കാൻ ഒക്കും.
8: മേലെ പടിഞ്ഞാറ് സൂര്യൻ, താഴെ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തര വട്ടില് തത്തി കളിച്ചൊരു പൊൻ സൂര്യൻ, നെല്ലുമുറ്റി പറക്ക മുറ്റത്തി ആറടി മണ്ണിലുറങ്ങിയല്ലോ. ഈ പാട്ടല്ലേ?
9: അതെ.
8: ഇത് മാത്രല്ല, നമ്മൾ കേൾക്കാത്ത ഒത്തിരി പാട്ടുകളുണ്ട് കലാഭവൻ മണിയുടെ. അതായത് മാപ്പിളപ്പാട്ട് പോലെ
9: 11 മണി വരെ കലാഭവൻ മണിയുടെ പാട്ടായിരുന്നു.
8: അതായത് അത്രയ്ക്ക്
9: കേട്ട് രാത്രി 11 മണി ആയപ്പോഴാ ഉറങ്ങി. എനിക്ക് ഇഷ്ടമാണ്
8: അത്. ഞാൻ നോക്കിയിട്ട് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കലാഭവൻ മണി. അദ്ദേഹത്തിന്റെ ചിരി അല്ലെ, ഇന്നും നമ്മുടെ മനസ്സിൽ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൈൻഡിൽ ഓടിയെത്തുക അദ്ദേഹത്തിന്റെ ചിരിയാണ് അല്ലെ. ആ ഒരു പ്രത്യേക ചിരി വേറൊരാക്കുമില്ല. അതുപോലെ ഇന്ന് കലാഭവമണിയെ പോലെ പല ആളുകളും ഉണ്ട് അല്ലെ, സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അന്ന് കലാഭവമണിക്ക് എത്ര ഓഡിയൻസ് ഉണ്ടായിരുന്നോ അതുപോലുള്ള ആളാണ് ഇന്ന് കലാഭവമണി ഡൂപ്പിന് പോലും കിട്ടുന്നത്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ മലയാളത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത കലയുടെ ഏറ്റവും വലിയ മഹത്തരമായ സമ്പത്ത് കൂടിയാണ് അല്ലേ. അപ്പൊ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് കലാഭവമണി ചേട്ടന്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ?
9: ഇതുവരെ ഒരു പാട്ട് വന്നില്ല, ഒരു കലാഭവമണിയുടെ ഒരു പാട്ടും വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
8: ആ നമുക്കിപ്പോ കേൾക്കാം, വിഷമിക്കണ്ട. ഓക്കെ, താങ്ക് യു. കൂടെ ഒരു മെസ്സേജ് കൂടിയുണ്ട്. ഞാൻ അനന്ത, ഇടയ്ക്കാട് നിന്നു. എനിക്ക് നോവൽ മൂവിയിലെ ഒരു സോങ് പ്ലേ തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ഫ്രണ്ട് ഉഷയ്ക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നും പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേൾക്കാം, തിരികെ വരാം.

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.0. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കൂടെയുള്ളത്. ആർജെ ആദ്രയാണ്. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544740912. അപ്പോൾ നമുക്ക് താണ്ടെ കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ഒരറിയിപ്പ് കൂടിയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നമുക്കൊരു കോൾ കൂടിയുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? അജി. അജി ചേട്ടൻ എന്ത് ചെയ്യുകയാണ്?
1: ഞാൻ ഡിഫൻസിലൊക്കെ ആയിരുന്നു, പെൻഷനായി. അങ്ങനെയൊക്കെ വീട്ടില് സസ്പെൻഡ് പറയണം.
0: ആണോ? അപ്പൊ സമൂഹത്തിലെ വലിയൊരു വ്യക്തിയാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഇന്ന്
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൺസ്യൂമർ കമ്പനിയിലും ഡ്രൈവറായിട്ടൊക്കെ പോയിട്ടുണ്ട്.
0: അപ്പോൾ ഇന്ന് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്?
1: എനിക്ക് കലാഭവൻമണിയുടെ പിന്നെ രാജിത്തിന്റെ ആരാരോന്നും പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
0: ആ, നല്ലൊരു പാട്ടാണ്. അപ്പോൾ തൊട്ട് മുൻപിലത്തെ കോള് കലാഭവൻമണിയുടെ കോളായിരുന്നു. അപ്പോൾ അതിൽ മേലെ പടിഞ്ഞാറ് സൂര്യനാണ് ചോദിച്ചത്. ഞാൻ കലാഭവൻമണിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കലാഭവൻമണിയുടെ പ്രിയപ്പെട്ട കുറെ മനുഷ്യർ ലോകത്ത് ഇന്നുമുണ്ട്. അദ്ദേഹത്തിനെ ഓർക്കുന്ന കുറെ മനുഷ്യർ ഇന്നും അദ്ദേഹത്തിന്റെ പാട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലേ?

0: 5 വർഷം.
1: പക്ഷെ മരിച്ചത് അറിയുന്നത് കായംകുളം ചെന്നപ്പോ അറിയുന്നത്.
0: ഓ, അതൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് നല്ല എല്ലാവരിലും മനസ്സിലൊരു മുറിവാണ് ഉണ്ടാക്കിയത് അല്ലേ.
1: പിന്നെ കാര്യം പറഞ്ഞ ഇപ്പോഴും ഏത് ഉത്സവം പറമ്പിൽ പോയിരുന്നാലും കലാഭവൻമണിയുടെ പാട്ടില്ലാതെ.
0: തീർച്ചയായിട്ടും, എവിടെ ആയാലും ഏത് ആഘോഷമായാലും, ഇപ്പൊ വേണ്ട വീട്ടിലൊരു ഫംഗ്ഷൻ നടത്തിയാൽ പോലും കലാഭവൻമണിയുടെ ഒരു പാട്ടില്ലാത്ത ഒരു പ്രോഗ്രാം ഇല്ല കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഉണ്ട്.
1: പിന്നെ തമിഴ്നാട്ടിലുണ്ട്. കാര്യം മറ്റേ കഞ്ഞിമാങ്ങ പ്രായത്തിൽ ഹിന്ദിയിലും
0: ആണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊക്കെ നല്ലൊരു വ്യക്തിയുടെ മനസ്സിന്റെ ഒക്കെ എല്ലാ
1: ഭാഗ്യം. തീർച്ചയായും.
0: ആ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പാട്ടിനെ ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ഡെഡിക്കേറ്റ് അമ്മ, എനിക്ക്,
0: അമ്മ, ചേച്ചി. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ സന്തോഷത്തോടു കൂടിയിരിക്കൂ. ഓക്കെ
1: ഓക്കെ.
0: കൂടെ നമുക്കൊരു മെസ്സേജ് കൂടിയുണ്ട്. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. തമിഴിലെ ഭഗവതി സിനിമയിലെ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അൻസർ കരുനാഗപ്പള്ളി, ഷീബ കുമരകം, ആനന്ദൻ തില്ലാനൂർ, ജയങ്കർ ഫോർട്ട് കൊച്ചി, നാരായണൻ നായർ ഏറ്റുമാനൂർ, ഗിരീഷ് എരമല്ലൂർ, മറ്റ് എന്റെ റേഡിയോ കൂട്ടുകാർക്കും വേണ്ടി വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ

വെൽക്കം ബാക്ക് ടു ഇരൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്, ഒപ്പമുള്ളത് അർജയാത്രയാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യരെയും അനുഭവിക്കാത്ത ജീവിതങ്ങളെയും നമ്മളിലേക്ക് കൊണ്ടുവരാൻ പുസ്തകങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ചില കഥാപാത്രങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാനും അതുപോലെ പാട്ടുകൾ ആസ്വദിക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു മനസ്സുണ്ടാകട്ടെ. ഈ മനസ്സുമായി നിങ്ങൾ മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ഗാനമഞ്ജരിയുടെ സമയം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മനോഹരമായ പാട്ടുകൾ കേൾക്കാൻ ഇൻ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലറി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം രണ്ട് ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. വാർത്തകൾ വിശദമായി. രാജ്യസുരക്ഷയ്ക്ക് സൈനിക ശേഷിയോടൊപ്പം ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധ സേനയും തമ്മിലുള്ള സഹകരണവും വളരെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ 66-ാമത് ദേശീയ ഡിഫൻസ് കോളേജ് കോഴ്സ് അംഗങ്ങളുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. സുരക്ഷയുമായും സാങ്കേതിക വിദ്യയുമായും ബന്ധപ്പെട്ട പ്രയോഗതലങ്ങൾ നിരന്തരം മാറുന്നതായും സങ്കീർണമായ വെല്ലുവിളികളാണ് പുതുതായി രൂപപ്പെടുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. മാറുന്ന സാഹചര്യത്തിന് യോജിച്ച വിധത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കി ണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ലഡാക്ക് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ചൈന എത്ര നിഷേധിച്ചാലും ഈ വസ്തുതയ്ക്ക് മാറ്റമൊന്നും സംഭവിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലഡാക്കിനെക്കുറിച്ച് ചൈനീസ് പക്ഷം നടത്തിയ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുതിർന്ന പൌരന്മാരുടെ പരിചരണവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച ബിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. ഈ ബില്ലിലൂടെ കേരളം ലോകത്തിന് മാതൃകയാവുകയാണെന്നും മുതിർന്ന പൌരന്മാരുടെ ജീവിത പരിചയവും അറിവും പ്രയോജനപ്പെടുത്താൻ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയോജനങ്ങളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ശേഖരിക്കുമെന്നും ഒറ്റയ്ക്കല്ല എന്ന വിശ്വാസം ഇവരിൽ സൃഷ്ടിക്കാൻ അയൽക്കൂട്ട മാതൃകയിൽ സംവിധാനമൊരുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായ ഒരു വെൽഫെയർ പ്രോജക്ട് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ഒരു കമ്പോണന്റ് കെയർ ആണ്. അതിനേക്കാൾ പ്രധാനമായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് സിൽവർ ഇക്കോണമിയാണ്. അതായത് 60 വയസ്സ് കഴിഞ്ഞ ഈ ആളുകളിലെ അവരുടെ ജീവിത പരിചയം, അവരുടെ നോളജ്, ജ്ഞാനം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ മാറ്റണം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കെയർ ആണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മുതിർന്ന പൌരന്മാരുടെ മുഴുവൻ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഒരു അയൽക്കൂട്ടം പോലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ എല്ലാ വാർഡുകളിലും നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഒരാൾ ഒറ്റയ്ക്കായി പോകരുത്. അതാണ് ഈ ബില്ലിന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം.
0: ബിൽ സഭാ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മരുന്നുക്ഷാമം, ചികിത്സാ പിഴവ്, ആശുപത്രികളിലെ സൌകര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും KV സുമേഷാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമതയില്ലായ്മ കാരണം 10,000-ക്കണക്കിന് രോഗികൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി നൽകിവന്നിരുന്ന ജീവിതശൈലി രോഗ മരുന്നുകൾ മുടങ്ങിയതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ കാര്യമായ ഒരു പ്രശ്നവും നിലവിലില്ലെന്നും മരുന്നുക്ഷാമം അടിയന്തരമായി പരിഹരിച്ചതായും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. ആരോഗ്യരംഗത്ത് ആത്മാർത്ഥമായ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമെന്നും സാധാരണക്കാരുടെ ആശ്രയമാണ് സർക്കാർ ആശുപത്രികളെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ബാറുകളിൽ 23 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്ക് മദ്യം കൊടുത്താൽ കൂടുതൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ പ്രതിയായ 19-വയസ്സുകാരന് മദ്യം നൽകിയ 3 ബാറുകൾക്കെതിരെ എക്സൈസ് വകുപ്പ് കേസെടുത്തതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ആദ്യ യോഗം ചേർന്നു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം ചേർന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കി സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനും ആരോഗ്യമന്ത്രി വൈസ് ചെയർമാനും ആരോഗ്യരംഗത്തെ വിദഗ്ധർ അംഗങ്ങളുമായാണ് കേരള ഹോളിസ്റ്റിക് മോഡൽ ഫോർ ഹെൽത്ത്, വെൽനസ് ആൻഡ് ലോങ്ജിവിറ്റി ടാസ്ക് ഫോഴ്സ് രൂപം നൽകിയത്. രാജ്യത്താദ്യമായാണ് ഒരു സംസ്ഥാനം രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കി ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുമായി സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR ഏർപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഉത്സവ സീസൺ കണക്കിലെടുത്താണ് തീരുമാനം. നടപ്പാക്കുന്ന തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 15 മുതൽ MDR നടപ്പാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. GST കൌൺസിൽ രാജ്യത്ത് സൃഷ്ടിച്ച നിർണായക മാറ്റങ്ങളെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനമെന്ന ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഇന്ത്യയുടെ നികുതി പരിഷ്കരണ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പായി 2017 July 1 ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന പലവിധ നികുതികളെ ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ ഇതിലൂടെ സാധിച്ചു. GST ഘടന കൂടുതൽ ലളിതവൽക്കരിക്കാനുള്ള നടപടികളും GST കൌൺസിൽ കഴിഞ്ഞ വർഷം സ്വീകരിച്ചു. നെല്ല് സംഭരണത്തിൽ സപ്ലൈകോ നേരിടുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാൻ സംസ്ഥാന സർക്കാർ 63.37 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. 2022-23 സംഭരണ വർഷത്തിൽ മില്ലുടമകൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് ബജറ്റ് വിഹിതത്തിൽ നിന്നും തുക അനുവദിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിന് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതി. കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരായ വിജിലൻസ് FIRന് എതിരെ നൽകിയ അപ്പീൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പിന്നീട് അറിയിക്കും. കേസെടുക്കാൻ മതിയായ തെളിവുകൾ ഇല്ലായിരുന്നു എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഹർജിയെ ED കോടതിയിൽ എതിർത്തു. തോട്ടം മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ അനുമതി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, IoT, റോബോട്ടിക്സ് തുടങ്ങിയ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയാണ് കേന്ദ്രം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മലനിരകളിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ചെലവ് കുറഞ്ഞ ഓട്ടോമേഷൻ സംവിധാനങ്ങളിലൂടെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് ജലസേചനം, റോബോട്ടിക് വിളവെടുപ്പ്, കീടനിയന്ത്രണത്തിനുള്ള ഡ്രോൺ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ വികസിപ്പിക്കും. വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനൊപ്പം വ്യവസായ അക്കാദമിക സഹകരണവും പദ്ധതിയിലൂടെ ശക്തിപ്പെടുത്തും. വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കുന്നതിലൂടെ സ്മാർട്ട് അഗ്രികൾച്ചർ മേഖലയിൽ പുതിയ തൊഴിൽ സംരംഭകത്വ സാധ്യതകളുമാണ് ഇതിലൂടെ തുറക്കുന്നത്.
0: അടുത്ത 2 ദിവസത്തിനുള്ളിൽ കാലവർഷം രാജ്യത്തെ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുകൂടി പിന്മാറുമെന്നും തെക്കേ ഇന്ത്യയിൽ ഇതോടൊപ്പം തുലാവർഷം ആരംഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സംസ്ഥാനത്ത് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ 5 ജില്ലകളിലും വെള്ളിയാഴ്ച 7 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബറിലെ ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരുഷ വനിതാ വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. ഏഷ്യാകപ്പിലും ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവച്ച മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഷഫാലിക്ക് കരിയറിലെ 2-ാമത്തെ പ്ലെയർ ഓഫ് ദ മന്ത് നേടിക്കൊടുത്തത്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ മികച്ച പ്രകടനമാണ് ശുഭ്മാൻ ഗില്ലിനെ 5-ാം തവണ പുരസ്കാരത്തിന് അർഹനാക്കിയത്. സംസ്ഥാന കായിക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ കായിക പ്രതിഭകളെ ആദരിക്കുന്ന സ്പോർട് നൈറ്റ് കേരളം തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. GV രാജ പുരസ്കാരം, മറ്റ് കായിക പുരസ്കാരങ്ങൾ എന്നിവ ചടങ്ങിൽ സമ്മാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1,109 പോയിന്റും നിഫ്റ്റി 359 പോയിന്റും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. രാജ്യസുരക്ഷയ്ക്ക് ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും സായുധസേനയും തമ്മിലുള്ള സഹകരണം ഏറെ പ്രധാനമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയോജനക്ഷേമ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് ഇന്ന് ആദ്യ യോഗം ചേർന്നു. UPI വാണിജ്യ ഇടപാടുകൾക്ക് MDR രേഖപ്പെടുത്താനുള്ള തീരുമാനം ദീപാവലിക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് NPCI. തുലാവർഷം 2 ദിവസത്തിനുള്ളിൽ തെക്കേ ഇന്ത്യയിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ICC പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ഓപ്പണർ ഷഫാലി വർമ്മയും ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ബൈ നമ്മളെന്താ പറഞ്ഞു എന്ത്
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരയും. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറെ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശ് പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കി കിടക്കുന്ന ഒരു മനുഷ്യൻ. അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ, ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിൻ്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരുകാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിൻ്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം, അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിൻ്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

0: പാടുന്നേ?
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തേ. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: Raj?
1: Prithviraj.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസം കൊണ്ടാകാം അങ്ങനെ പറയുന്നത്, അതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൗഭാഗ്യം ഭാഗ്യം എന്നൊക്കെ പറയുന്നതിനെ നാം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി മാത്രം അങ്ങ് താരതമ്യം ചെയ്തു കളയരുത്. ഞാനൊരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹത്തിന് ശ്വസിക്കുന്നതിന് ഒരു ദിവസം 650 രൂപയുടെയും 700 രൂപയുടെയും ഒക്കെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വേണം. അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ തകരാറ് മൂലം അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിച്ച് റീടൈൻ ചെയ്യാനാവില്ല, നിലനിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ 700 രൂപയുടെ സിലിണ്ടറിലാണ് അദ്ദേഹം ഒരു ദിവസം ശ്വസിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവിന്റെ വില, അത് ശ്വസിക്കുന്ന പ്രക്രിയയുടെ അമൂല്യത, ഇതൊന്നും സത്യത്തിൽ നാം തിരിച്ചറിയുന്നില്ല. നാം ഓർത്തിരിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളും വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണവും നമ്മുടെ തലയ്ക്ക് മേലെ ഒരു കൂരയും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. വെറും ഭാഗ്യവാന്മാരല്ല, മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിരാശകളൊക്കെ ദൂരേക്കെറിഞ്ഞ് ആശയും പ്രതീക്ഷയും ജീവിതത്തിൽ നിലനിർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സന്തോഷമായി ജീവിക്കുക. അവിടെയാണ് ഉത്തരം, അവിടെ മാത്രമാണ് ഉത്തരം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

10 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഷോർട്ട് ഫിലിമിനാണ് അവാർഡ് കിട്ടിയത്. അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം സിനിമാ ഹാളിൽ പ്രദർശിപ്പിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഒഴുകി വന്നു. അവരുടെ ടിക്കറ്റുകൾ കരസ്ഥമാക്കി ഹാളിൽ ഇടം പിടിച്ചു. അവർ കാത്തിരുന്നു. അങ്ങനെ പ്രദർശനം ആരംഭിക്കുകയായി. സ്ക്രീനിൽ ഡയറക്ടറുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ എഴുതി കാണിച്ചു. ആദ്യമായി സ്ക്രീനിൽ തെളിഞ്ഞത് ഒരു മുറിയാണ്, പിന്നീട് മേൽക്കൂരി. ആളുകളൊക്കെ ആകാംക്ഷയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയാണ്. കുറെ നേരമായി അതേ കാഴ്ച തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധിക പേരും അസ്വസ്ഥരായി. സാങ്കേതിക പിഴവാണെന്ന് ചിലരൊക്കെ ചെവിയിൽ മൂളി. കാശു പോയെന്നും വന്നത് അബദ്ധമായി എന്നും മറ്റുള്ളവർ പറഞ്ഞു. അങ്ങനെയിരിക്കെ സ്ക്രീനിൽ മാറ്റം കണ്ടു തുടങ്ങി. 6 മിനിറ്റ് കഴിഞ്ഞപ്പോഴതാ രംഗം മാറുന്നു. മേൽക്കൂരയുടെ താഴ്ഭാഗത്തേക്ക് ക്യാമറ മന്നം മന്നം താഴുന്നു. ആളുകൾ പഴയ ശാന്തതയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അടിയിൽ ഒരു കട്ടിൽ, അതിൽ മേൽക്കൂരയിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു മനുഷ്യൻ. അത്രയുള്ളൂ. ഉടനെ ഒരു കമന്റ് വന്നു. വർഷങ്ങളായി ഈ മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച വെറും 6 മിനിറ്റ് നേരം നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. അപ്പോഴേക്കും നിങ്ങളുടെ ക്ഷമ നശിച്ചുവല്ലേ. ചിത്രം മാറി. പിന്നെ തെളിഞ്ഞത് ഇങ്ങനെ ദ എൻഡ്. ഹാളിൽ വൻ കരഘോഷം. ഷോർട്ട് ഫിലിമിന്റെ മേന്മയെക്കുറിച്ച് അവർ വാചാലരായി. ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും പരിഭവം പറയുന്നവരാണ് നാം എല്ലാവരും. കിട്ടിയതിന്റെ മഹത്വം പൂർണ്ണമായി ബോധ്യപ്പെടാത്തതുകൊണ്ടാണ് നാം അങ്ങനെ പുലമ്പുന്നത്. ആഗ്രഹിച്ച ചെരുപ്പ് കിട്ടാത്തതിന്റെ പേരിൽ കടക്കാരനുമായി തർക്കിച്ച് പുറത്തേക്കിറങ്ങിയ വ്യക്തി, റോഡിലൂടെ ഇരു കാലുകളുമില്ലാതെ ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യനെ കണ്ടപ്പോൾ അവന് ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് ബോധോദയമുണ്ടായി. രുചിയില്ലാത്തതിന്റെ പേരിൽ നാം വലിച്ചെറിയുന്ന ഭക്ഷണം അതുപോലും ലഭിക്കാതെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. മക്കളുണ്ടാകാതെ വിഷമിച്ചു കഴിയുന്ന മനുഷ്യർ, പ്രായമായിട്ടും ഇണയെ കിട്ടാതെ പരിഭവപ്പെടുന്നവരുടെ വിഷമങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? പ്രായമേറെയായിട്ടും വിവാഹം കഴിക്കാത്തതിന്റെ വിഷമമുള്ളവർ, വിവാഹം കഴിഞ്ഞിട്ടും സമാധാനമില്ലാത്തവരുടെ ജീവിതത്തിലേക്ക് നോക്കി എന്തുകൊണ്ട് അവർക്ക് സമാധാനപ്പെടാൻ കഴിയുന്നില്ല? ഭൗതികമായ അനുഗ്രഹങ്ങളിൽ താഴെ തട്ടിലുള്ളവരിലേക്കും ആത്മീയമായ അനുഗ്രഹങ്ങളിൽ മുകൾ തട്ടിലുള്ളവരിലേക്കും നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നിലയും വിലയും മൂല്യവും മനസ്സിലാക്കാൻ മനുഷ്യന് കഴിയുന്നത്. വി ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലക്ക് വി ഹാവ് ആൻഡ് ഷുഡ് നോട്ട് ചേസ് ദ ലക്ക് ദാറ്റ് മേ നെവർ കം. ഇഫ് വി ഡു സോ വി മേ ബി ഡിസപ്പോയിന്റഡ്. ലഭിച്ച അനുഗ്രഹങ്ങളിൽ നാം സംതൃപ്തരാകണം. ഒരിക്കലും ലഭിക്കാനിടയില്ലാത്ത ഭാഗ്യത്തിന് പിറകെ നാം പായരുത്. അങ്ങനെ പായുകയാണെങ്കിൽ നിരാശയായിരിക്കും ഫലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.